0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 7 o'clock. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ENT രോഗനിർണയ ക്യാമ്പ്. ഈ ക്യാമ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച സേവനങ്ങൾ, OP കൺസൾട്ടേഷൻ പൂർണ്ണമായും സൗജന്യം, റേഡിയോളജി ലബോറട്ടറി പരിശോധനകൾക്ക് പ്രത്യേക ഇളവുകൾ, കൂടാതെ ശസ്ത്രക്രിയയോ തുടർ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ ജനറൽ വാർഡിൽ മികച്ച പരിചരണം. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇനി പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ. ഈ സുവർണ അവസരം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. ബുക്കിംഗിനായി 0469270020 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്കാട്രി.

ഡെന്റിസ്ട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

ഒളിമ്പിയ ഹെയർ ഓയിൽ പരിചയപ്പെടു. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം. പുതിയൊരു ദിവസം ദാ ഇവിടെ കണ്ണു തുറന്നിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ദിവസമാണ്. ജൂലൈ 28-ാം തീയതി ചൊവ്വാഴ്ച മോർണിംഗിൽ ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സിന് ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് വിളിക്കാം. ടു ദ നമ്പർ 0469273033. അപ്പോൾ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. ചിലപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത, അതായത് ജൂലൈ 28 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്. വേറൊന്നുമല്ല, നമ്മൾ ഈ ജൂൺ 5 ആകുമ്പോൾ നമ്മളെല്ലാവരും പോയി ഒരു മരം അങ്ങോട്ട് നടും അല്ലേ. നമ്മൾ ആ ഒരു ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വഴിക്ക് ചിലപ്പോൾ തിരിഞ്ഞു നോക്കണം. ചിലർ തിരിഞ്ഞു നോക്കും കേട്ടോ, ചിലർ തിരിഞ്ഞു നോക്കത്തേയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രകൃതിയുടെ സംരക്ഷണം ഓർമ്മപ്പെടുത്താൻ കൂടിയുള്ള ഒരു ദിവസമാണ്. അതായത് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ മരം നടുന്നത് മാത്രമല്ല, അത് സംരക്ഷിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. അതിന് മരം നടണമെന്ന് മാത്രമില്ല കേട്ടോ, ഈ പ്ലാസ്റ്റിക് മറ്റ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പരിസരം മലിനീകരിക്കുന്ന രീതിയിൽ വലിച്ചെറിയാതിരിക്കുക, പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ അത് നശിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ ഒരു ദിവസം നല്ലതായിരിക്കും. ഈ ഒരു ദിവസം മാത്രം ചെയ്യണം എന്നല്ല കേട്ടോ, ഇനിയുള്ള ദിവസം ഇന്ന് തൊട്ട് നമ്മൾ ആ ഒരു കാര്യം നമ്മുടെ എന്താ പറയുക ദിനചര്യയിൽ ആഡ് ചെയ്യുക. ഇപ്പം നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐറ്റം മേടിക്കുകയാണെങ്കിലും, നമ്മൾ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഡെയിലി മേടിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ പാക്കറ്റ് ഫുഡ് സ്ഥിരമായിട്ടുണ്ടാകും അല്ലേ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞ് വേസ്റ്റാക്കുന്ന പ്ലാസ്റ്റിക് വെറുതെ നമ്മുടെ പ്രകൃതിയിലേക്ക് ഇടാതെ കൂട്ടിവെക്കുക, അത് റീസൈക്കിൾ ചെയ്യാനുള്ളവരുടെ കയ്യിൽ കൊടുക്കുക, അല്ലാതെ കത്തിച്ച് കളയുകയോ അങ്ങനെ അങ്ങനെ മറ്റു കാര്യങ്ങളിലൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ ഇതാ ഇന്ന് തൊട്ട് ചെയ്യുന്ന

0: ഉണ്ടെങ്കിലും അത് നിർത്തിക്കോ. ഇന്ന് തൊട്ട് നമ്മൾ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ആചരിക്കുന്നത്, അതായത് July 28th എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്നാണ് July 28th. അപ്പോൾ ലോകത്തിലെ ഹെപ്പറ്റൈറ്റിസിൻ്റെ ആ ഒരു നമുക്കറിയാം അണുബാധ, ആ ഒരു അണുബാധ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചർ ആണ് എന്നുള്ള കാര്യത്തിൽ. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ അശ്രദ്ധ മൂലമാണ് കൂടുതലും, അതായത് ഹെപ്പറ്റൈറ്റിസിൻ്റെ പല വിഭാഗങ്ങളുണ്ടല്ലോ, AB എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഭാഗങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ളതിൽ ഒരു എനിക്ക് തോന്നുന്നു ലൈംഗിക ബന്ധത്തിൽ അശ്രദ്ധ മൂലം പറ്റുന്ന ഒരു വിഭാഗം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ദിനംപ്രതി നമ്മുടെ ഒരു ഹൈജീൻ ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഹെപ്പറ്റൈറ്റിസ് അണുബാധ, അവരുടെ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവയെ കുറിച്ചുള്ള ഒരു അവബോധം വരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇന്നത്തെ ദിവസം നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം നിസ്സാരക്കാരനല്ല, അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ അത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ഏത് പോസിറ്റീവ് ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താൻ കൂടിയുള്ള ഈ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ദിവസം എല്ലാവർക്കും അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു പാട്ടൊക്കെ കയറിയിട്ട് നമ്മുടെ ആശംസയിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു കോളുണ്ട്, നമുക്ക് ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് അൻസാർക്ക എന്നുണ്ട് വിശേഷം, സുഖായിരിക്കുന്നോ? നല്ല വർത്തമാനം. എന്താണ് രാവിലത്തെ ആശംസ? ആണോ? ഓക്കെ.
1: പിന്നെ കുമരകൻ ടീമിനും സൗഹൃദാണി ഗ്രൂപ്പിനും മുഹമ്മദ് കായ്ക്കും പിന്നെ ശശികുമാർ എന്ന് പറയുന്ന ശ്രോതാവുണ്ട്, അവർക്ക് എല്ലാവർക്കും എന്റെ ഒരു നല്ലൊരു വിശ്വാസം വിശ്വസിക്കുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ദിവസം ആശംസിച്ചേക്കാം കേട്ടോ.
1: ജീവയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ്.
0: ഓക്കെ, അപ്പൊ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അപ്പൊ അൻസാർക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആണ് ചേട്ടൻ ഇവിടെ വിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദീപചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഉണ്ട്. ഐ തിങ്ക് ദീപചേച്ചി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്, ദീപചേച്ചി കേട്ടിട്ടുണ്ടാകും. ഓക്കെ, എന്തായാലും അൻസാർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? അവരത് പാട്ട് കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: സൗജന്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം 19 മിനിറ്റ് ആയിട്ടോ. നമ്മുടെ കൂടെ അനിൽ ചേട്ടൻ ഉണ്ടായിരുന്നു, പെട്ടെന്ന് കോൾ ഡ്രോപ്പായി പോയി. ഓക്കെ, എന്തായാലും അനിൽ ചേട്ടൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ശോഭ ചേച്ചി, എന്നുണ്ട് വിശേഷം? ഹലോ,
1: ഇന്ന് മകളുടെ ബർത്ത്ഡേ ആണ്.
0: ആഹാ, എന്താ പേര്?
1: ശ്രീകുട്ടി.
0: ശ്രീകുട്ടി, എന്ത് ചെയ്യുവാ?
1: മോള് ഇപ്പൊ ഒരു ചെറിയ ജോലിക്ക് കയറി. എംകോം കഴിഞ്ഞിട്ട് ഇപ്പൊ ചെറിയ ജോലിക്ക് കയറി.
0: ഓക്കെ, അപ്പൊ എന്തായാലും
1: കഴിഞ്ഞ ദിവസം മോന്റെയും ബർത്ത്ഡേ ആയിരുന്നു, 25-ാം
0: തീയതി. ഓക്കെ, അപ്പൊ പിറന്നാളുകളുടെ ഒരാഴ്ചയായിരുന്നു ഈ കടന്നു പോകുന്നത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, രണ്ടുപേർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാട്ടോ. ഓക്കെ, മോന്റെ പേരെന്തായിരുന്നു?
1: മോന്റെ പേര് രാഹുൽ.
0: രാഹുൽ, അപ്പൊ രാഹുലിനും ശ്രീകുട്ടിക്കും നല്ലൊരു പിറന്നാൾ ആശംസ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചത് ഹലോ ആണല്ലേ. അപ്പൊ എന്തെങ്കിലും ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം തിരികെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ട് എല്ലാ പ്രോഗ്രാമും കേട്ട് നമ്മളോടൊപ്പം ഉണ്ടാവണം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ എന്തായാലും രണ്ട് പിറന്നാൾ ആശംസയാണ് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത്. രണ്ടിനും നല്ലൊരു ആശംസ കൊടുക്കുകയാണ്. അപ്പം ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് അനിൽ ചേട്ടൻ. അതെ, കട്ടായി പോയി. അതെ, എന്താണ് ഇന്നത്തെ ആശംസ?
2: എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ഇടയ്ക്ക് വണ്ടിയെ ഓടിക്കാനൊക്കെ പോകും. അദ്ദേഹത്തിന് ആൽബിൻ ചേട്ടന് ഹാപ്പി ബർത്ത്. അതുപോലെ രത്നാരൻ ചേട്ടന്റെ മോൾ ശ്രീകുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു.
0: ഓക്കെ,
2: ഒത്തനാളായി രത്നാരൻ ചേട്ടനൊക്കെ റെഡിയെ വിളിച്ചു, പിന്നെ ശോഭ ചേച്ചി മാത്രമേ വിളിക്കുന്നത്. രത്നാരൻ ചേട്ടൻ എവിടെ പോയിരുന്നു, ഒരു തിരുത്തു പോയി. ഇടയ്ക്കൊക്കെ വിളിച്ച് മെസ്സേജ്
0: അയക്കുന്നതായിരുന്നു. തിരിച്ചു വരും,
2: ഇനി തിരിച്ചു വന്ന രത്നാരൻ ചേട്ടന്റെ ഫാമിലിക്കും, പിന്നെ പുഷ്പ ചേച്ചി, കുമരകം, ജലറാണി, ഞങ്ങളുടെ ചങ്ക്സ് ഗ്രൂപ്പിലെ ചങ്ക് മുത്തുമണികൾക്കും, പിന്നെ നമ്മളെ പ്രിയപ്പെട്ട എല്ലാ ഹോദാക്കൾക്കും നല്ല ഡേ വിഷ് ചെയ്യുന്നു. അപ്പൂർ സമൃത, കാസ്യക്കുട്ടി, ദിപൂർ, നല്ല ഡേ വിഷ്.
0: ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ ചേട്ടനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഇവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിൽ ചേട്ടനായിരുന്നു. അപ്പൊ ആൽവിൻ ചേട്ടന്റെ പിറന്നാളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൽവിൻ ചേട്ടന് നല്ലൊരു പിറന്നാൾ ആശംസ കൊടുക്കുകയാണ്. ബാക്കി ചേട്ടൻ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാ ഇത്? അമൃതയാണോ?
0: അയ്യോ, ചമ്മി പോയി. അപർണയാണേ.
3: അപർണ, എനിക്ക് വ്യക്തമായിട്ട് എന്റെ റേഡിയോക്ക് എന്തോ ഒരു ഭയങ്കര എരിപ്പ് കേൾക്കുന്നില്ല.
0: ആണോ, ഇത് ആരായിരുന്നു?
3: തിരുമൂലപുരത്ത് നിന്നാണ്.
0: തിരുമൂലപുരത്ത് നിന്ന് ആരാ?
3: ശോഭന ചേച്ചി.
0: ശോഭന ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
3: കൊറേ ദിവസമായി ഞാൻ വിളിച്ചിട്ട്, വിളിച്ച സമയമില്ല. ഞങ്ങളുടെ സമയം മാറ്റി ജോലിയുടെ.
0: ഓക്കെ,
3: രാവിലെ പോണം, അത് കാരണം വിളിക്കാൻ നേരം കിട്ടത്തില്ല.
0: തിരക്കായിരിക്കുമല്ലേ ഇപ്പൊ?
3: ഇന്ന് ഇന്നെന്റെ ചേട്ടന്റെ, ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്.
0: ചേട്ടന്റെ പേരെന്താ?
3: ചേട്ടന്റെ പേര് അനിയൻ.
0: അനിയൻ, അനിയൻ ചേട്ടൻ എന്ത് ചെയ്യുന്നിട്ട്? കേക്കുന്നുണ്ടോ?
3: ആ, കേക്കുന്നുണ്ട്.
0: ആ ഓക്കെ, അപ്പൊ ചേട്ടന് ഒരു അടിപൊളി പിറന്നാൾ ആശംസ ഞാൻ ഇവിടെ തരാണ് കേട്ടോ. ഓക്കെ ചേച്ചി,
3: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ഇന്ന് എന്തെല്ലാം വിശേഷം ഉണ്ടാവും പറയുന്ന അവർക്ക് എല്ലാവർക്കും എന്റെ ആശംസ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ. ഞാൻ എന്തും കേൾക്കുന്നുണ്ട്, പോകുന്നിടം വരെ വിളിക്കാൻ സമയം കിട്ടത്തില്ല.
0: ഓക്കെ, ശോഭ ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് എന്നാണ് പറഞ്ഞത്. ചേട്ടൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ചേട്ടൻ ഒരിക്കൽ കൂടി നല്ലൊരു പിറന്നാൾ ആശംസ ഞാൻ അവിടെ തരുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇനിയും ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പിറന്നാൾ ഇതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗുഡ് മോർണിംഗ് ആഭരണ കുട്ടി, ഞാൻ മിനി ബാബു.
0: മിനി ചേച്ചി, എന്നാണ്ട് വിശേഷം?
4: വിശേഷം സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു.
4: മഴയൊന്നും ഇല്ല.
0: മഴയൊന്നും ഇല്ലേ?
4: ഇല്ല.
0: ഓക്കെ, അപ്പോ എന്താണ് രാവിലത്തെ ആ ഒരു ആശംസ?
4: ആശംസ ഇന്ന് നമ്മുടെ മാതൃത്വത്തിലുള്ള എല്ലാവർക്കും,
0: പ്രകൃതമാണെങ്കിൽ
4: പിന്നെ മോൾക്കും, ആഘോഷിക്കുന്നവർക്കും, വിവാഹ വർഷം ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ.
0: എല്ലാവർക്കും നല്ലൊരു ആശംസ തന്നെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ നിങ്ങൾ മിനി ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നേ. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ. ഓ, റേഞ്ച് ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോവാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. നല്ല മഞ്ഞ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പിക്ചർ മെസ്സേജ് ആണ് കേട്ടോ അയച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഇത് സുലഭ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. യെസ്, സുലഭ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. സുലഭ ചേച്ചിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ, നമസ്തേ. ഞാൻ വിജയം ചേച്ചിയാണ്.
0: ആ വിജയം ചേച്ചി, എന്നുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു.
5: ആ സുഖമായിരിക്കും, നല്ല വിശേഷം മോളെ. എനിക്ക് എന്റെ ഫോണും കേടായിപ്പോയിരുന്നു, ഫോൺ ഇല്ലായിരുന്നേ. എന്നെ അതുകൊണ്ട് ഞാൻ രത്നാകരന്റെ മാമനാട്ടിലെ രത്നാകരന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ എല്ലാ എന്റെ ഫോണിലുണ്ട്, ഞാൻ വിളിച്ചില്ലായിരുന്നു ഫോൺ. അപ്പം മിഞ്ഞാൻ വാങ്ങിച്ചു. എനിക്ക് അതിന്റെ ജോലിയൊന്നും അറിയത്തില്ല, വീടൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളു. അപ്പൊ ഇപ്പോ ഇപ്പോ ഞാൻ ഇപ്പോഴും നമ്മുടെ രത്നാകരന്റെ ഭാര്യയാണ് ശോഭ. പണ്ട് തൊട്ടേ നമ്മുടെ റേഡിയോയിലുള്ള ശ്രോതാവാണ്. അപ്പൊ ശോഭ ഇവിടെ മിഞ്ഞാൻ മോൻ രാഹുലിന്റെ പിറന്നാളായിരുന്നു. ആ മോനും ഇന്ന് ഇയാളാ പിറന്നാൾ ആഘോഷിക്കുന്ന സ്ത്രീകുട്ടി മകളാ അവരുടെ ശോഭ, രത്നാന്റെ ഭാര്യയാണ് ശോഭ. അപ്പൊ മോൾക്കും ഒരു നല്ല സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പിറന്നാൾ ആശംസയായിരുന്നു, അവരുടെ ബർത്ത്ഡേ ആശംസയായിരുന്നു. പിന്നെ നമ്മുടെ തിരുമൂലയിലെ ശോഭയുടെ ഹസ്ബൻഡിന്റെ പിറന്നാളാണല്ലോ ഇന്ന്, ഇപ്പൊ അത് പറയുകയല്ലോ. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു പിറന്നാൾ ആശംസയായിരുന്നു. നമ്മുടെ അനിൽകുമാർ പറഞ്ഞവർക്കും ഇന്നും ഇന്നലെയും പിറന്നാളും വീട്ടിൽ ഞാൻ ഇത്രയൊക്കെയുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ എല്ലാ വിശ്വാസവും ഞാൻ നേരുകയാണ്. പിന്നെ നമ്മുടെ ത്രിമൂർത്തീസും നമ്മുടെ വല്യേട്ടൻ പ്രേമ എല്ലാ ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും നമ്മുടെ ആത്മജ ഗീത ഗീതാരവീന്ദ്രൻ എല്ലാവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും പേര് പറഞ്ഞ ഇന്ന് വഴികളും പറയാനുണ്ട്. അതുകൊണ്ട്
0: എല്ലാവർക്കും നല്ലൊരു ആശംസ കൊടുത്തേക്കാം.
5: മോളെ, മോൾക്കും ആ ദീപക്കുട്ടിക്കും പിന്നെ അമൃത മോൾക്കും എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. ഓക്കെ ഓക്കെ, ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. വിജയൻ ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസം വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോണൊക്കെ അങ്ങോട്ട് പോയെന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെ പുതിയ ഫോണൊക്കെ മേടിച്ച് ഇതാ ചേച്ചി തിരികെ എത്തിയിട്ടുണ്ട്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, കഴിഞ്ഞു പോയ ഒരു നിമിഷമെങ്കിലും തിരികെ വാങ്ങാൻ കഴിവുള്ള ഒരു ധനവും ഈ ഭൂമിയിലില്ല, അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കൂ, ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്ന രാജപഞ്ചാരനാണ് പാലപ്പുറയിൽ നിന്ന്. രാജപഞ്ചായത്തിന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി നമ്മളൊരു പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ്. ഇവിടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂടെ അടുത്തൊരു കോളറും ചേരുകയാണ്. ആരാണ് എന്ന് നമുക്ക് നോക്കിക്കളയാം. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ മോൻസി കുരുള, കിഴക്കൻ മത്തൂർ, MKC.
0: ആ മോൻസി കുരുള, എന്നാ ഉണ്ട് വിശേഷം ചേട്ടൻ?
1: വിശേഷം എല്ലാം സുഖമായിട്ടിരിക്കുന്നു. എന്റെ കൂട്ടുകാർക്ക് വേണ്ടി, എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ എന്റെ കൂടെ പഠിച്ചവര് ജോർജ്, ബിജു, പിന്നെ സാജന, ഉഷ, രണ്ടാമത്തെ ഉഷ, സാറാമ, പിന്നെ ലിജു, ഇത്രയും പേർക്കും എന്റെ ആശംസകൾ.
0: പഴയ ആ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ആശംസ അല്ലേ?
1: ഇപ്പോഴും കൂടി നടക്കുന്നുണ്ട്, ഒന്നുമില്ല. ഞങ്ങള് ടീമുണ്ട്, ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്.
0: വെൽക്കം. ഈ ഒരു പേര് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, വാട്സപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും മോൻസി കുരുള എന്നുള്ളൊരു പേര് കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ദാ ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത്.
1: ഞാൻ അതിനെ വിളിച്ചത് അമറിനായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടൻ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതാ ഇവിടെ നമ്മൾ കണ്ടത്. അതായത് ഇപ്പോഴും പണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആ ഒരു ഫ്രണ്ട്സിനെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ബോണ്ട് കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതാണ് അതാ ഇപ്പോഴും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പഴയ ഫ്രണ്ട്സിനെ ആശംസ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴും കൂടെ ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. എവിടെ അവസാനിക്കും എന്നൊരു തിരിച്ചറിയവും നൽകാത്ത ഓട്ടത്തിന്റെ പേരാണ് ജീവിതം. ഗുഡ് മോർണിംഗ്. ഹായ് അപ്പൂസ്കുട്ടി, ഗുഡ് മോർണിംഗ്. ശോഭചേച്ചിയുടെ അനിയൻ ചേട്ടന് ഹാപ്പി ബർത്ത്ഡേ. ദീപക്കുട്ടി, അമൃത കർത്തിക്കുട്ടി, പുഷ്പചീച്ചി, ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനാണ് അയച്ചിരിക്കുന്നത്. അനിൽ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ ഗുഡ്
0: ഹലോ അയ്യോ ഹലോ ഹലോ നമുക്ക് കേൾക്കുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും. മേ ബി അത് ഐ തിങ്ക് അത് കുമാരി ചേച്ചിയാണെന്ന് തോന്നുന്നു. ആ ഒരു ഹലോ ഗുഡ് മോർണിംഗ് കേട്ടപ്പോൾ തന്നെ ചേച്ചി വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
0: ആ ഹലോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. കുമാരി ചേച്ചി, രാവിലെ ഇത് എവിടെയാണ് ഈ റേഞ്ച് ഇല്ലാത്തടുത്ത് പോയി നിൽക്കുന്നത്?
2: ആദ്യം വിളിച്ചതുണ്ടല്ലോ, എന്റെ മോൻ കുളിച്ചോണ്ടിരിക്കും, അവന്റെ ഫോണിലോട്ട് കോള് പോയി. ഓടി വന്നപ്പോ അമ്മ, ഞാൻ നോക്കി പോണ്ടാ അവന്റെ ഫോണിലോട്ട് കോള് പോയി. അത് കഴിഞ്ഞ പിന്നെ മോളെ വിളിച്ചത്, അപ്പോഴാണെങ്കി അതങ്ങ് കേക്കുന്ന് വിളിക്കാം. ഇപ്പോഴാണ് റെഡി ആയത്,
0: ഇപ്പോഴാണൊന്ന് ശരിയായത്.
2: നമ്മുടെ ചോവനയുടെ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ, അനിയൻ ചേട്ടൻ, ഒരു നല്ല ആശംസ, പിറന്നാൾ ആശംസ. പിന്നെ നമ്മളെ ഇനി ആരുടെയൊക്കെ കേട്ടൊന്നും ഇല്ല, ഞാന് എല്ലാവരുടെയും മറ്റും ഒന്നും കേട്ടില്ല. ഇന്ന് കൊറേ ദിവസങ്ങളായിട്ട് എനിക്ക് റേഡിയോയിലൊന്നും കേൾക്കാൻ സമയമില്ല, ഒരു മരണമൊക്കെ ഉണ്ടെന്ന് അടുത്ത അതിന്റെയൊക്കെ പുറകെയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ആശംസ, മോൾക്കും നമ്മുടെ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സിൽ എല്ലാവർക്കും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ആശംസ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഡേ കൊടുത്തേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. കുമാരി ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം വിളിച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ചേച്ചി ആ റേഞ്ചൊക്കെ കണ്ടുപിടിച്ച് നമ്മളെ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ ഞാനിവിടെ കൊടുക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: നമസ്കാരം അപർണകുട്ടിയെ.
0: വീണ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം?
3: നല്ല വിശേഷങ്ങളെ, സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് രാവിലത്തെ ആ ഒരു ആശംസ?
3: ഇന്ന് ആദ്യം വിളിച്ചില്ലേ ശോഭ ചേച്ചി?
0: ആ,
3: ശോഭ ചേച്ചിയുടെ മകൾക്കും മകനും ഒരു പിറന്നാളിന് ആശംസകൾ നേരുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. പിന്നെ അപർണ കുട്ടിയും
0: അതായത് വന്നോ, അതിനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ വിളിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്ന വീണ ചേച്ചി ആയിരുന്നു. അപ്പോ ആശംസ പറഞ്ഞിരിക്കുന്നത് ശ്രീകുട്ടി, അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മകന്റെ പിറന്നാളാണ്. അപ്പൊ അവർക്ക് രണ്ടു പേർക്കുമാണ് ആശംസ, അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. എന്താ പറയാ, വീണ ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ഇവിടെ ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, അപർണ മോളെ സുഖാണോ? ഇന്ന് പിറന്നാളുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സ്നേഹത്തോടെ സിറാജ് വയനാട്. സിറാജ് ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷം, അങ്ങനെയൊക്കെ പോകുന്നു, ഇവിടെ കുഴപ്പമില്ല. അപ്പോൾ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഫാമിലിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, നമ്മുടെ ഷീജി ചീച്ചിയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. ഹായ്, നിന്റെ മകൻ ദിജീഷ്, ഓക്കെ, ദിജീഷ് ആൻഡ് ആതിര 9th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 1000 വിവാഹ വാർഷികൾ ആശംസിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവരുടെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് കപ്പിൾ. അപ്പോൾ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന, 9th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദിജീഷ് ആൻഡ് ആതിര, ഇവർക്ക് രണ്ടുപേർക്കും ഒരു അടിപൊളി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വർഷം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് അപർണ, എന്തുണ്ട് വിശേഷം? പുതിയ പ്രോഗ്രാം ഒന്നും കാണുന്നില്ലല്ലോ, പുതിയ പറ്റിക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഫേസ്ബുക്കിൽ. അപ്പോൾ അടിച്ചു തകർക്കു അപർണ, ദീപ, അമൃത, അപർണ എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. ദീപുചാട്ടൻ, ദീപുചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. പുതിയ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. താമസിയാതെ എൻ്റെയും ദീപചേച്ചിയുടെയും പുതിയ വീഡിയോ ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. ഓക്കെ, ദീപുചേട്ടന് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മുടെ മോൺസി കുരുവിള, മോൺസി ചേട്ടൻ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേരക്ക ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത്, ഒരു മരം നിറയെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ പേരക്ക പറിച്ചുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു ദിവസം ഇങ്ങോട്ട് വരുമെന്നല്ലേ പറഞ്ഞു, അപ്പോൾ നമുക്കുള്ള പേരക്ക ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് നോക്കുകയാണെങ്കിൽ, ആകാശങ്ങൾ പ്രകാശിക്കുകയും പ്രവർത്തനങ്ങൾ വിജയിക്കുകയും ഓക്കെ ചെയ്യുന്ന ഒരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുജ ചീച്ചിയാണ്. ഓക്കെ, ആകാശങ്ങളല്ല കേട്ടോ, ആശയങ്ങളായിരുന്നു. പെട്ടെന്നൊരു ആവേശത്തിൽ വായിച്ചപ്പോൾ ആകാശങ്ങളായിപ്പോയി. ഓക്കെ, ആശയങ്ങൾ പ്രകാശിക്കുകയും പ്രവർത്തനങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞ് നല്ലൊരു കപ്പിലിങ്ങനെ ചായ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആവി പറക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാ റേഡിയോ പ്രവർത്തകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സുജ ചീച്ചി ഫ്രം ഇരവി പേരൂർ, ചീച്ചിക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, നമസ്കാരം അപർണ. നമ്മുടെ പ്രാർത്ഥനയുടെ തീഷ്ണത വർദ്ധിപ്പിക്കുന്നത് ജീവിതത്തിൽ സാഹചര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു താക്കോൽ കൊണ്ട് വാതിൽ തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ഹൃദയം തുറക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതിന് വിശുദ്ധ അൽഫോൺസാമയുടെ ജീവിതം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. കരുണയുടെ പുഞ്ചിരിയും വിശുദ്ധിയുടെ വിത്തായി ആശയങ്ങൾക്ക് അനുഗ്രഹമേകാൻ പടർന്ന് പന്തലിച്ചൊരു തണൽ മരമായി മാറിയ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ഇന്ന് ഭരണങ്ങാനം പള്ളിയിൽ ആഘോഷിക്കുകയാണ്. പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. അപർണയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം കൂടി നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ലൂസി ആന്റണി കടവന്ത്ര. ലൂസി ചീച്ചിക്കും അതുപോലെ തന്നെ ആന്റണി ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, ഇഷ്ടമുള്ളവരോട് ഒരുപാട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പ്രായം മറന്ന് നമ്മളൊക്കെ കുട്ടിയായി മാറാറുണ്ട്. അത് നമ്മുടെ പക്വതക്കുറവൊന്നും അല്ല കേട്ടോ, സ്നേഹം കൂടുതൽ കൊണ്ടാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആത്മീയ ചേച്ചിയാണ്. ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാനിവിടെ ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്, സ്വഭാവത്തിലെ സൗരഭ്യമാണ് ക്ഷമ, അതൊരിക്കലും ബലഹീനതയല്ല. ക്ഷമയെക്കുറിച്ച് എഴുതാനും പറയാനും എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് പ്രയാസം. പലരും പരാജയപ്പെടുന്നത് അവിടെയാണ്. ഒരു നിമിഷത്തെ അക്ഷമ ജീവിതത്തിൽ പല നഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ക്ഷമയൊരു ശീലമാക്കാം, ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ടി അഷറഫ്, വെസ്റ്റ് കൈപ്പുറം. അഷറഫിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. നമുക്കൊരു പാട്ടിലേക്ക് പോവാം. ദാവർദ് പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ശസ്ത്രക്രിയകൾ ഭാരമേറിയ സാമ്പത്തിക ബാധ്യതയായി നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുന്നു. ഒ പി കൺസൾട്ടേഷനും ശസ്ത്രക്രിയയും പൂർണ്ണമായും സൗജന്യം. ക്യാമ്പ് രജിസ്ട്രേഷൻ ഒ പി കൗണ്ടറിന് സമീപം ലഭ്യമാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴകൾ, ഹെർണിയ, അപ്പൻഡിസൈറ്റിസ്, മൂലക്കുരു, പ്രമേഹ സംബന്ധമായ മുറിവുകൾ, സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, പിത്താശയ രോഗങ്ങൾ മുതലായവയ്ക്ക് വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണവും സുരക്ഷിതമായ ശസ്ത്രക്രിയകളും ഇനി തികച്ചും സൗജന്യമായി. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രമുള്ള ഈ ക്യാമ്പ് സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തൂ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 0469270002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ആശംസകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ നമ്മുടെ ഗീത ചേച്ചിയും ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഗീത ചേച്ചി, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: എന്നുണ്ട് വിശേഷം?
1: ഞാനേ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്.
0: ആണല്ലേ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു മോളെ.
0: എന്താണ് രാവിലെ ആശംസ?
1: ആശംസ ഇന്ന് നമ്മുടെ ശോഭനയുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ കേട്ട് പറയുന്നത്. അപ്പൊ ശോഭനയുടെ ഹസ്ബൻഡ് അനിയന്റെ ഒരു ബർത്ത്ഡേ ആശംസ ആയിരുന്നു. അതുപോലെ ശ്രീകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ടെക്നാരഞ്ചന്റെ ശ്രീകുട്ടിക്കും ഒരു ആശംസ ആയിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ വിജയമിച്ചിട്ട് വിളിച്ച എല്ലാവരുടെയും പേരെടുത്ത് എടുത്ത് എടുത്ത് പറയത്തില്ലേ ചേച്ചി?
0: എങ്കിലും
1: ചേച്ചിയോട് ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, വോയിസ് ഒക്കെ നമുക്ക് ഇടുമ്പോഴേ വാട്സപ്പിൽ ഇപ്പൊ കുറെ നാളായി എന്റെ മെസ്സേജ് ഒന്നും കാണുന്നില്ലേ, നമ്പറൊക്കെ പോയതായിരുന്നു. അപ്പൊ ഒരു റെസ്റ്റെടുത്ത് റെസ്റ്റെടുത്ത് പറഞ്ഞാലും നമ്മുടെ എല്ലാം പേര് എടുത്തെടുത്ത് പറയും വിജയമിച്ചി. അപ്പൊ ചേച്ചിക്ക് പ്രത്യേക ഒരാശംസ, ആയുസ് ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ വിജയമിച്ചിരിക്കുന്ന പ്രത്യേകം മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മോളെ. പിന്നെ അതുപോലെ എന്റെ കാർണോരം സുന്ദരിമണികൾക്കും അപർണ മോൾക്കും അപർണ സുന്ദരിക്കുട്ടിക്കും അമൃതക്കുട്ടിക്കും ദീപമോൾക്കും എല്ലാവർക്കും റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം. ആരുടെയും പേര് പറയുന്നത് എല്ലാവർക്കും വിഷമവും.
0: എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിച്ചു.
1: അതെ, എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു. അപ്പൊ ബർത്ത്ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ, അവർക്ക് വിഷസ് ചെയ്യാമല്ലോ ഓരോ ദിവസം. അപ്പം ഇത്രേ ഉള്ളൂ.
0: അതെ, എല്ലാവർക്കും നല്ലൊരു ഡേ. ഓക്കെ,
1: അത്രേ
0: ഉള്ളൂ. ഓക്കെ, ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആശംസിക്കുകയാണ് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ഗീത ചേച്ചി ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾക്ക് ശേഷമാണ് വിളിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി എല്ലാവർക്കും നല്ലൊരുടെ ആശംസിച്ചിട്ടുണ്ട്. ആശംസിച്ചിട്ടുണ്ട് ചേച്ചിക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും അങ്ങോട്ട് ആശംസിക്കുകയാണ്. അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, രാജൻ ചേട്ടൻ ഫ്രം മുത്തൂർ. രാജൻ ചേട്ടൻ എന്നാണ്ട് വിശേഷം?
2: ഓ, വിശേഷമൊന്നുമില്ല.
0: സുഖമായിട്ടിരിക്കുന്നു.
2: അപ്പോ
0: എന്താണ് ആശംസ?
2: ഇന്നത്തെ ആശംസ ഗീത ചുമത്ര പറഞ്ഞവർക്ക് എല്ലാവർക്കും.
0: പറഞ്ഞോളക്കെല്ലാവർക്കും
2: നല്ലൊരു ആശംസ.
0: ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ആശംസ അങ്ങോട്ട് കൊടുത്തേക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക കേട്ടോ. നമ്മുടെ രാജൻ മുത്തൂരാണ് വിളിച്ചത്. രാജൻ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗീത ചേച്ചി പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു ആശംസ ഇവിടെ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ വകയും ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്തൊരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിലേക്ക് പോവാം. ഹായ് ഹായ്, നമസ്കാരം. സംസാരിക്കാൻ വേണ്ടത് സമയമല്ല, മനസ്സാണ്. മനസ്സുണ്ടെങ്കിൽ എല്ലാത്തിനും സമയമുണ്ടാകും. കാരണം നമ്മളെ ശരിക്കും സ്നേഹിക്കുന്നവർ തിരക്കുള്ളയിടത്തും അതിനിടയിലും ഒരു നിമിഷമെങ്കിലും നമ്മളെ ഓർക്കും. ഒരു ചെറിയ സന്ദേശം, ഒരു ചെറിയ വലിയ സുഖമാണോ എന്നൊരു ചോദ്യം അത്രയും മതിയാകും. ദിവസം മുഴുവൻ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാം. ഓക്കെ, ഇല്ല എന്നത് എപ്പോഴും ഒരു കാരണമാണ്, സമയമില്ല എന്നത് എപ്പോഴും ഒരു കാരണമാണ്. പക്ഷേ മനസ്സില്ലായ്മയാണ് യഥാർത്ഥ കാരണം. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സമീറ കരുവാറെ കൊണ്ട്. സമീറത്തേക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലേഖ ചേച്ചി നല്ലൊരു ലാവൻഡർ റോസ് ഒക്കെ പിടിച്ചു വെച്ചിട്ട് നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജാണ്. ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. സങ്കടങ്ങൾ നൽകിയ കാലത്തെ മറക്കുക, പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഇടയിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം നന്മയും തിന്മയും തിരിച്ചറിയുക എന്നതാണ്. ശുഭദിനം നേരുന്നു. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്ന സൗഹൃദവാണി ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണ ചേട്ടൻ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. അടുത്ത മെസ്സേജ്, ലൂസി ചീച്ചി എന്തു ടീ മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് ഇരിക്കുന്നത് നമ്മുടെ ശീബ ചേച്ചിയാണ്. അപർണകുട്ടി കുമരകം ടീമിൻ്റെ ഒരു പ്രഭാത വന്ദനം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. മിനി ബാബു ആലപ്പുഴയ്ക്കും ബഷീർ ആലത്തൂരിനും അപർണകുട്ടിക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടക്കാഴ്ച ദിവസം ആശംസിക്കുന്നു ശീബ കുമരകം. ശീബ ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നാവിൻ തുമ്പിലേക്ക് വരുന്ന ഓരോ വാക്കും ആദ്യമൊന്ന് രുചിച്ചു നോക്കുക. എല്ലാം മധുരമായിരിക്കണമെന്നില്ല, സ്നേഹപൂർവ്വം ശുഭദിനം. ലില്ലിക്കുട്ടി ചേച്ചിയാണ്, ലില്ലിക്കുട്ടി ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് മാക്സ്പാസ് മോളൂസെ. ഗുഡ് മോർണിംഗ്. മോളെ, എനിക്ക് റേഡിയോ കേൾക്കാൻ പറ്റുന്നില്ല, റേഡിയോയ്ക്ക് സുഖമില്ലാതുകൊണ്ട്. ഇന്ന് ആർക്കൊക്കെ വിശ്വസമുണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ നൽകുന്നു. പിന്നെ എന്റെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും മാക്സ്പാസിലെ എല്ലാവർക്കും മോൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്നും വിളിക്കുന്നവർക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ സ്നേഹത്തോടെ അതിലേറെ ഇഷ്ടത്തോടെ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്പിളി ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞാൻ അങ്ങോട്ട് നൽകുകയാണ്. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിക്കുന്നവരെ എങ്കിൽ മുന്നോട്ട് യോ, എന്റെ നാക്കങ്ങട ഉടക്കുന്നു ഒന്നുകൂടി. യോഗമില്ല എന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിക്കുന്നവരെ എന്തെങ്കിലും ജീവിതത്തിൽ നേടിയിട്ടുള്ളൂ. ശുഭദിനം. അപർണ മോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും ഇന്ന് ബർത്ത്ഡേ ഉള്ള ശോഭനയുടെ ഏട്ടൻ എല്ലാവർക്കും നല്ലൊരു പ്രാർത്ഥനയോടെ ആശംസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നദീർത്തയാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. നദീർത്തയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നദീർത്തയുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നു. മൊത്തത്തിലൊന്ന് കണ്ട് ഇങ്ങോട്ട് പോകുന്നു, പക്ഷേ വിളിക്കാൻ മറന്നുപോയി, അറിയിക്കാൻ മറന്നുപോയി. ഓക്കെ, എന്തായാലും നദീർത്തയ്ക്കും ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമ്മുടെ പ്രേമചേച്ചിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അപർണ മോളെ, നല്ലൊരു സുപ്രഭാതം. വിശേഷ ദിവസങ്ങളാൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ്, കുടുംബത്തിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഐശ്വര്യത്തോടെ ഒരു സുപ്രഭാതം നേരുന്നു. അപർണയ്ക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നല്ലൊരു സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ മോളെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. മലപ്പുറം വന്നപ്പോൾ എന്നെ മറന്നു എന്ന് പറഞ്ഞ് നദീർത്ത മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മറന്നുപോയതല്ല, ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കോട് തിരക്കായിരുന്നു. വെളുപ്പിനായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോരുന്നതും പിറ്റേ ദിവസം ഒരു മണി ആ ഒരു സമയമൊക്കെ ആയപ്പോൾ, വെളുപ്പിനാണ് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. സമയം ഉണ്ടായിരുന്നില്ല, മൊത്തത്തിലൊരു ഓട്ടോ ഒക്കെ ആയിപ്പോയി. പക്ഷെ എന്തായാലും മലപ്പുറം ആ ഒരു സമയത്തൊക്കെ ഞാൻ എന്താ പറയുക, ഇതിനു മുമ്പ് മലപ്പുറം വന്ന ആ ഒരു ഓർമ്മകളൊക്കെ കൈവറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ നല്ല സ്ഥലങ്ങൾ കണ്ടു, ലൈക്ക് അങ്ങാടിപ്പുറം ഞാൻ കണ്ടു. അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ കുറേ കുന്നും മലയും ഉള്ള സ്ഥലം കണ്ടു. അങ്ങനെ ഒരാവശ്യത്തിന് അവിടെ വന്നതായിരുന്നു. പിന്നെ പട്ടാമ്പേരിയൊക്കെ പോയി. എന്തായാലും നല്ല സ്ഥലമായിരുന്നു. ഇനി വരുമ്പോൾ എന്തായാലും വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോകുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്സ്പാസ്. എന്തൊക്കെ പഠിച്ചാലും എത്ര അറിവ് നേടിയാലും അടുത്ത നിമിഷം എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത അത്രയും നിസ്സാരനാണ് മനുഷ്യർ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും, സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും, നമ്മുടെ മറ്റ് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ, മുഹമ്മദിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മെസ്സേജും ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ അങ്ങോട്ട് തരുകയാണ് എന്ന് വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് ഡേ അങ്ങോട്ട് തരുകയാണ്. ഒപ്പം ഒരിക്കൽ കൂടി ഒരു നല്ല താങ്ക് യു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ്പാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock.

0: റേഡിയോ മാക്‌ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. 10-20 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾക്ക് അനുമതി. രാജ്യത്ത് 10-20 രൂപയുടെ പ്ലാസ്റ്റിക് കറൻസി പരീക്ഷണാടിസ്ഥാനത്തിൽ അച്ചടിച്ചിറക്കാൻ റിസർവ് ബാങ്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിന് അനുമതി നൽകി. 10-ന്റെയും 20-ന്റെയും 100 കോടി വിതരണ നോട്ടുകൾ അച്ചടിക്കാനാണ് അനുമതി. കേന്ദ്രമന്ത്രി പങ്കജ് ചൌധരിയ ലോക്സഭയിൽ അറിയിച്ചു. പ്ലാസ്റ്റിക് കറൻസി കൊണ്ടുവരുന്നതുകൊണ്ട് നിലവിലെ പേപ്പർ കറൻസി അവസാനിപ്പിക്കുമെന്ന അർത്ഥമില്ലെന്നും സർക്കാർ പറഞ്ഞു. എണ്ണവില ഇടിഞ്ഞു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിർത്തിവച്ചതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുത്തനെ കുറഞ്ഞു. കഴിഞ്ഞ ആഴ്ച $100 കടന്ന ബ്രില്ലന്റ് ക്രൂഡ് വില വിൽപ്പന വിപണിയിൽ വിപയ്ക്ക് $87.5 താഴ്ന്നത്. അമേരിക്കൻ ബെഞ്ച്മാർക്കായ WTI ക്രൂഡ് വില വിപയ്ക്ക് $83.26 ഇപ്പോൾ ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്താനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകി ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ. അക്കാദമിക് നിലവാരത്തെ ബാധിക്കും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സായാഹ്ന വീക്കെൻഡ് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള ലോ കോഴ്സുകൾ ഉടൻ അവസാനിപ്പിക്കുമെന്നും നിർദ്ദേശമുണ്ട്. ശിക്ഷ കൂടുന്നു. CJP നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ, ചോദ്യക്കടലാസ് ചോർച്ചയും തുടർന്ന് ഉള്ള ശിക്ഷ കർശനമാക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിച്ചത്. അന്യായ മാർഗങ്ങൾ സംബന്ധിച്ചുള്ള കുറ്റത്തിന് നിലവിൽ 3 മുതൽ 5 വർഷം വരെയാണ് തടവു ശിക്ഷ. ഇത് 5 മുതൽ 10 വർഷം വരെയാക്കി ഉയർത്തും. പിന്നീട് പിഴ 10 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വരെയായിട്ടും ഉയർത്തും. പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസ് അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാവില്ല എന്ന് സുപ്രീംകോടതി. ന്യൂഡൽഹി പ്രക്ഷോഭത്തിന്റെ പേരിൽ പോലീസിന്റെ അതിക്രമവും ലാത്തിചാർജും ന്യായീകരിക്കാനാകില്ല എന്ന് സുപ്രീംകോടതി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കാനാകില്ല. ജനാധിപത്യ നടപടികളിൽ സ്വയം അച്ചടക്കം പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ രാജ്യവ്യാപകമായി പോലീസ് നടത്തിയ അതിക്രമങ്ങൾ ചോദ്യം ചെയ്ത ഹർജി ചൊവ്വാഴ്ച കേൾക്കാനാണ് തീരുമാനിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രതികരിച്ചു. ഇതോടെ ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം പത്രവിശേഷത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ RJ.

ഓർത്തോപീഡിക് സർജറിക്ക് നല്ലൊരു ചെലവ് വരുമെന്ന് കരുതി ചികിത്സ നീട്ടിവെക്കുകയാണോ? എങ്കിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഒപ്പം ഓർത്തോ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ജനറൽ വാർഡിൽ സർജറി ഉൾപ്പെടെയുള്ള പ്രതിദിന ചികിത്സാ നിരക്ക് വെറും 2000 രൂപ വരെ മാത്രം. മരുന്നുകൾക്ക് പ്രതിദിന

0: ആയിരം രൂപ വരെ സൗജന്യം. ലാബ് ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ 500 രൂപ വരെ സൗജന്യമായി ലഭിക്കുന്നു. സർജിക്കൽ ഉപകരണങ്ങൾക്ക് 1500 രൂപ വരെ സൗജന്യം. മറക്കണ്ട, ഈ ഓഫർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0469270002 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: അങ്ങനെ വീണ്ടും പുതിയൊരു ദിവസത്തിന്റെ തുടക്കം വന്നെത്തി. ഈ പുതിയ ദിവസത്തിൽ പുതിയ ലക്ഷ്യങ്ങളോ പ്രതീക്ഷകളോ ഒക്കെ ഉണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ നന്നായി നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്. കൂടെയുള്ളത് ദീപ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ നമ്മളോട് തന്നെ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴായി ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ടോട്ടലി ഹാപ്പി ആണോ എന്നുള്ളത്. നോ എന്നാണ് ഉത്തരമെങ്കിൽ എവിടെയാണ് അത് എസ് ആക്കി മാറ്റേണ്ടത് എന്ന് ചിന്തിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു തീപ്പരി ഉണ്ടാവും അല്ലേ, അതെല്ലാം നമ്മുടെയൊക്കെ സ്വപ്നങ്ങളാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഈ സ്വപ്നം കാണുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണല്ലേ, പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കഠിനാധ്വാനമാണ് പ്രധാനം. തോൽവികളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം, ചിലപ്പോൾ തളർന്നു പോയെന്നും വരാം. പക്ഷെ ഓർക്കുക, വീഴ്ചയല്ല, വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ എടുക്കുന്ന സമയമാണ് ഒരു വിജയിയെയും അല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ലോകം കണ്ട വലിയ പ്രതിഭകളെ ഒന്ന് ഓർക്കുക. അവരുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തോമസ് ആൽവ എഡിസൺ 1000 തവണ പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചത്. അവരൊക്കെ ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാതെ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അല്ലാതെ ഒരു പ്രാവശ്യം അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് കരുതി അവിടെ മാറിയിരുന്നിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നു അല്ലേ? ഒരിക്കലും നടക്കില്ല. അവർ വീണ്ടും വീണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായതും പല മഹാന്മാരെ പറ്റിയും നമ്മളിപ്പോൾ ഓർക്കുന്നതും. അപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ നാം വഴിമുത്തലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും വിജയത്തിന് എതിരല്ല കേട്ടോ, അത് വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇന്ന് മുതൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. മറ്റാരെങ്കിലും നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം വിശ്വസിച്ചിരിക്കണം. കാരണം നിങ്ങൾ മറ്റാർക്കും പകരം വയ്ക്കാൻ പറ്റാത്ത കഴിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആദ്യം സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. പിന്നെ രണ്ട്, ചെറിയ തുടക്കങ്ങൾ. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാക്കി മാറ്റുക. അതായത് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ രണ്ട് കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ എന്താണെന്ന് ഒരു പാട്ടിന് ശേഷം പറയാം. കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ പാട്ടിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ആ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഒന്നും രണ്ടും മനസ്സിലായല്ലോ. ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ചെറിയ തുടക്കങ്ങൾ അത് നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള പരിശ്രമം. ഒരു ദിവസം കൊണ്ട് ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. ഒരു ദിവസം കൊണ്ട് നേടിയവരായിട്ട് ആരും ഇല്ല താനും, അതും അറിയാലോ. നിങ്ങളുടെ ലക്ഷ്യത്തിനായിട്ട് എല്ലാ ദിവസവും അല്പം സമയം മാറ്റിവെക്കുക. ചെറിയ മുന്നേറ്റങ്ങളായിരിക്കും എപ്പോഴും വലിയ വിജയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും എത്തിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിന്റെ കടിഞ്ഞാണെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കയ്യിലല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അത് തുടങ്ങുക എന്നുള്ളതാണ്. ആ ഒരു കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ സ്വപ്നങ്ങൾക്ക്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എപ്പോഴും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കാം. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നല്ല രണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മൊഴിമുത്ത്.

ജോസ് കോ ജ്വല്ലേഴ്സിൽ എൻ ആർ ഐ ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ് കോ 916 എച്ച് യു വൈ ഡി ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ് കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ് കോ ജ്വല്ലേഴ്സ്.

ചില സമയത്ത് നല്ല നല്ല കോട്സ് അല്ലെങ്കിൽ നല്ല നല്ല പോസിറ്റീവ് എനർജി തരുന്ന വാക്കുകൾ, ഇതൊക്കെ കേൾക്കുന്നതും വായിക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നമ്മളെ മനസ്സൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്പീച്ച് കേൾക്കുന്നതും നമുക്കിഷ്ടമാണ്. പക്ഷെ പലരും ഇത് കേട്ടിട്ടങ്ങ് മറന്നുപോകല്ലേ, പിന്നെ അത് പ്രാവർത്തികമാക്കാനൊന്നും ശ്രമിക്കാറില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഒന്നല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പരാജയപ്പെട്ടാൽ നിങ്ങൾ ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നും പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ പരാജയത്തിൽ പറയുമ്പോൾ ഫെയിൽ എന്ന് പറയുമല്ലേ, FAIL. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, അതിനെ ഒരിക്കലും പരാജയമായിട്ട് നമ്മൾ കണക്കാക്കുകയേ വേണ്ട. അതുകൊണ്ട് ഇന്നേ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. നല്ലൊരു തുടക്കത്തിനായിരിക്കും നമ്മൾ ഓരോ കാര്യവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ലേ, ഇതായിരിക്കും നമ്മളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ദിവസവും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മുഴുമുത്തിൽ നിന്ന് ഞാനും യാത്ര പറയുന്നു. നല്ലൊരു ദിവസം.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
3: 9 o'clock.
4: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
5: നാസി ഭരണകാലത്ത് മാർട്ടിൻ റീമോളർ എന്ന ഒരു ജർമ്മൻ പാതിരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. പിന്നീട് അവർ യഹൂദരെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു യഹൂദനായിരുന്നില്ല. പിന്നീട് അവർ എന്നെ തേടി വന്നു, അപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ ആരെയും കണ്ടില്ല. വളരെ ചിന്തോദീപകമായ വാക്കുകളാണിത്. എത്ര കണ്ട് ബലഹീനമാണെങ്കിലും അനീതിക്ക് നേരെ ശബ്ദമുയർത്തുന്നതാണ് വലിപ്പം. സംഘടിത ശക്തിക്കെതിരെ എരിയിച്ച പോലെ അമർന്നു തീർന്നാലും അത് അവസാനമല്ല, അത് ഉയർക്കും. നാസികളുടെ കിരാതത്വത്തിനെതിരെ ചെറു പ്രക്ഷോഭമായി തുടങ്ങിയത് വലിയ മാറ്റത്തിനിട നൽകിയെന്ന് ചരിത്രം സാക്ഷിക്കുന്നു. മൗനം അപകടമാണ്. തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നത് തിന്മയായ പ്രവൃത്തി തന്നെയാണ്. ജയിച്ചോ തോറ്റോ എന്നല്ല, ചരിത്രത്തിൽ നിന്റെ ഭാഗധേയം നീ നിർവഹിച്ചോ ഇല്ലയോ എന്നാണ് ചോദ്യം. നാം ഭയപ്പെട്ടാൽ നാം പരാജിതരായി. ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്ന കിരാത ശൈലിയാണ് എന്നും അധികാരികൾ പ്രയോഗിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിത് നിരന്തരമായി കാണുന്നു. ഭയം നമ്മളെ കാർന്നു തിന്നുന്ന ഒരു കാര്യമാണ്. മഹാനായ സ്വർണനാവുകാരൻ എന്ന് പറയുന്ന ക്രിസോസ്റ്റം, ആ മഹാമനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ അനീതിക്കെതിരെ തൂലിക ചരിപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അതിലെ ഒരു ആലോചന സംഘത്തിലെ ഒരാൾ പറയുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവുമാണ് എന്ന്. അപ്പം മരിക്കുന്നത് ലാഭമായിട്ട് ഉള്ള ഒരു മനുഷ്യനെ കൊന്നിട്ട് അതെങ്ങനെയാണ് ശിക്ഷയാവുക? എന്നാൽ മറ്റെന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിച്ച് അവർ നാട് കടത്താൻ തീരുമാനിക്കുക. അപ്പോൾ ആലോചന സംഘത്തിലെ മറ്റൊരാൾ പറഞ്ഞു, അദ്ദേഹം എപ്പോഴും എഴുതുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വതും എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെതാണ് എന്ന്. അപ്പം ചുരുക്കത്തിൽ എവിടേക്കാണ് അദ്ദേഹത്തെ നാട് കടത്താനായിട്ട് സാധിക്കുക? എല്ലാം തൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇരിപ്പിടമായതുകൊണ്ടും സീമയിലുള്ളതായതുകൊണ്ടും എവിടെയാണ് അദ്ദേഹം അന്യനാവുക, നാട് കടത്തപ്പെടുക? ചുരുക്കത്തിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നാം ഭയത്തെ അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. നമ്മുടെ മഹാത്മജി പറയുന്നത് നമുക്ക് കേൾക്കാം, ദേ മേ ടോർച്ചർ മൈ ബോഡി, ബ്രേക്ക് മൈ ബോൺസ്, ഈവൻ കിൽ മീ, then they will have my dead body but not my obedience. എൻ്റെ ശരീരത്തെ അവർക്ക് പീഡിപ്പിക്കാം, എൻ്റെ അസ്ഥികൾ ഒന്നൊന്നായി അവർക്ക് ഒടിക്കാം, വേണമെങ്കിൽ അവർക്ക് എന്നെ കൊല്ലാം. അവർക്കങ്ങനെ എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവനെ ഇല്ലാതാക്കാൻ കഴിയും. ഒരിക്കലും പക്ഷേ എൻ്റെ അനുസരണം അവർക്ക് ലഭിക്കില്ല എന്ന്. വളരെ മനോഹരമായ മഹാത്മജിയുടെ ഈ വചനങ്ങൾ നമ്മളെ ശക്തിപ്പെടുത്തണം. അതായത്, നിസാരമാണെങ്കിൽ പോലും അനീതിയാണെങ്കിൽ അത് ശബ്ദിക്കേണ്ടതായ കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ചെറു ശബ്ദമാണ് ഒരു വലിയ മാറ്റത്തിന് ശംഖുനാദം മുഴക്കുക. ആ മാറ്റത്തിന് നിദാനം കുറിക്കുവാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്ത് നഷ്ടം വരും എന്നുള്ളതല്ല, നമ്മളെ ആരെല്ലാം ഭയപ്പെടുത്തുന്നു എന്നുള്ളതല്ല, എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് ഭീതി നമ്മുടെ ചുറ്റും സൃഷ്ടിക്കാം എന്നുള്ളതല്ല,

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. RJ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം
1: ഡോക്ടർ. നമുക്കറിയാം ഈ കാലഘട്ടത്തില് ആളുകളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളൊരു വലിയൊരു കാരണം തന്നെയാണ്. എന്തായിരുന്നു ഡോക്ടർ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്?
3: ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ്. ഇതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറെ, അതായത് വർഷം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യുദ്ധങ്ങൾ, പാൻഡമിക്സ്, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ നാച്ചുറൽ എമർജൻസി, നാച്ചുറൽ കലാമിറ്റീസ്, എമർജൻസീസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിന് മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ തീമിലേക്ക് പറഞ്ഞ പോലെ നമ്മളിപ്പോ കാറ്റസ്ട്രോഫ്സ് അല്ലെങ്കിൽ എമർജൻസീസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അതൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കൊരു പേഴ്സണലി നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരാം. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തീമിന്റെ ഭാഗമായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാൻഡമിക്സ്, പാൻഡമിക്സ് ഉദ്ദേശിച്ച COVID-19 പോലത്തുള്ള പാൻഡമിക്സ്, ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ കാരണം ആൾക്കാർ പലായനം ചെയ്യുന്നു, അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടിവിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കത് അവിടെ ഭൂചലനം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഈ ഇടയ്ക്ക് കുറെ യുദ്ധങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ അഫക്റ്റഡ് ആണ്. നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതായത് അവരുടെ കുടുംബങ്ങളിലായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഫിസിക്കൽ ഡാമേജ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഡാമേജ്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ആയിരിക്കാം, അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി മൊത്തം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാത്രമായിരിക്കാം അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ആ സമയത്ത് അവരുടെ ഫിസിക്കൽ വെൽബീങ് മാത്രമല്ലാണ്ട് അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ അറിയാം 2018 ഒരു ഫ്ലഡ് നടന്നു, കേരളം മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്നു, നമ്മളുടെ ജാതി ഭേദ, നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലാണ്ട് ഇതെല്ലാം ഒന്നും നോക്കാണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്നു നിന്ന സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് പോലും പലതും നഷ്ടപ്പെട്ടവരുണ്ടാവും, അവരുടെ ഇപ്പൊ ഒരു ഡെത്തായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാലഘട്ടത്തോടെ കടന്നു പോയ ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴും 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പോലും അവരങ്ങനെ ആലോചിക്കും, അയ്യോ ഇനിയിപ്പോ വീണ്ടും വെള്ളം പൊങ്ങോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് അവരിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ.
1: അതായത് ട്രോമ എന്ന് പറയുമ്പോൾ,
3: അതെ, അതായത് അവർ ആ എക്സ്പീരിയൻസസ് ഇപ്പോഴും അവർക്ക് ചിലപ്പോൾ റീലീവ് ചെയ്യേണ്ടി വരെയായിരിക്കാം. ഭയങ്കര ഒരു വലിയൊരു തരത്തിൽ അല്ലെങ്കിൽ പോലും, പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭീതിയും കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ ഈ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ നമ്മള് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നു. ഇത്രയും പേര് അവരാരും അറിയാണ്ട്, അതായത് ഉറക്കത്തിലായിരുന്നപ്പോ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലഡ് ഉണ്ടാവണേ മുന്നേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വാർണിംഗ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവും, നമുക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻ ചെയ്യാം, ഹ്യൂമൻ ലോസ് ലെസ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഇപ്പൊ നമുക്കറിയാം അവിടെ ബോഡി പാർട്സ് മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്ത പല ആൾക്കാരുണ്ടാവും, അവരുടെ ഉറ്റവര് ദൂര സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തിരിച്ച് വരുമ്പോ നമ്മള് അവരവര് മാത്രമേ ഉള്ളു, അവരുടെ വീടില്ല, അവരുടെ ഭൂമിയില്ല, അവരുടെ ആരുമില്ല അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള അവസരങ്ങളിൽ നമ്മള് ചിലപ്പോ അവർക്ക് ഇഞ്ചു അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് വല്ല മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ, പക്ഷെ ആ സമയം തന്നെ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്തിനെയും കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ചിലവര് ഇത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മഴ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സുനാമി, ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ സുനാമി, ഡിസംബറിൽ ഉണ്ടായ സുനാമി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പലവർക്കും, അതായത് ഈ കടലിന് അരികെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും കടലിന്റെ അടുത്ത് പോവാനോ അല്ലെങ്കിൽ അവര് അവിടെ താമസിക്കാൻ പോലും പേടിയായിരുന്നു, ഭയമായിരുന്നു. പക്ഷെ അവരുടെ വീട് അവിടെ ആകുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് അഡ്രസ് ചെയ്യാനാണ് നമ്മൾ ഇപ്പോഴത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
4: ഓക്കെ ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും സിറ്റുവേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, കാരണം അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം പലർക്കും പല രീതിയിലാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഫ്ലഡ് ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഡോക്ടർ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ആളുകൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയാമോ?
3: അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ, ഇപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, സുനാമി എന്തെങ്കിലും ആണെങ്കിലും, ദാറ്റ് ആ ഹോൾ ഏരിയ അഫക്റ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാൻഡമിക്, ഇപ്പൊ നമ്മൾ കോവിഡ് അറിയാലോ, കോവിഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ആ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് ആ സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പോലും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഹെൽത്ത് സർവീസസ് ആണ്. ആ ഒരു സമയത്ത് ഹെൽത്ത് സർവീസിലത്തെ പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ്, എല്ലാവരും അവരും എഫക്റ്റഡ് ആയി തുടങ്ങിയപ്പോ വി ഹാഡ് ഷോർട്ടേജ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ വി വർ റണ്ണിങ് ഷോർട്ട് ഓഫ് പീപ്പിൾ. ആ ഒരു സമയത്ത് ആ ഒരു ഇതാണ് നമുക്കൊരു ക്രൈസിസ് ആയിട്ട് വരാം, ഒരു ചാലഞ്ച് ആയിട്ട് വരാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പാൻഡമിക് ആണ്. അതായത് ഹോൾ വേൾഡ് വാസ് എഫക്റ്റഡ്, എല്ലാവരും എഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ ഒരു ലോക്കലി എഫക്റ്റഡ് ചെയ്തിട്ട് ഒരു ഭാഗമാണ് ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു എമർജൻസി ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ അവിടുത്തെ ഇതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ്, അതായത് ബാക്കി അതിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ഗവൺമെന്റ് ആൻഡ് ദി ലോക്കൽ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷൻ, എവറി വൺ പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ്. കാരണം ഇവരെല്ലാവരും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ, ഇപ്പൊ നിപ്പ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അതിന്റെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് നേഴ്സിനെ അവൈലബിൾ ആക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം, അതായത് അതൊരു ചാലഞ്ചാണ്, ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് ചാലഞ്ച്
4: വരാം.
3: രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ അതായത് എഫക്റ്റഡ് ആയ ആൾക്കാര്, അവർക്ക് അവരുടെ ഉറ്റവര് ചിലപ്പോ കാണാതെ പോയിട്ടുണ്ടാവും, അവരുടെ അവരുടെ ഹൗസ് ഹോൾഡ്, അതായത് വീട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയും തരണം ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആ ഒരു സമയത്ത് അതൊരു രണ്ടാമത്തെ ഒരു ചലഞ്ചാണ്. അതായത് അവര് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ എല്ലാം പോയാലും, ഇനിയിപ്പോ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കിനിപ്പോ എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഇതാക്കി നമുക്ക് അവരെ മാറ്റി നിർത്താൻ
4: പറ്റില്ല.
3: അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്റ്റിഗ്മയാണ്. ആൾക്കാർ അത് കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് നോർമൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരിതാണ്. ഒറ്റ ഒരു ആൾ, അതൊരു ആളോ മൃഗോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്നത്, ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു എക്സ്റ്റെൻഡ് ആയിപ്പോയിട്ട് അവരുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഓർ ഷീ റിക്വയേഴ്സ് അറ്റൻഷൻ അറ്റ് ദി ഇമ്മീഡിയറ്റ്. കാരണം അത് വേറെ ഒരു ഡിപ്രഷനിലേക്ക് അത് നീങ്ങിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അറ്റ് ദി ഏർലിയസ്റ്റ് ഇന്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കേസുകളോ, അതായത് ട്രീറ്റ്മെന്റ് വഴിയും കൗൺസിലിംഗ് വഴിയും എല്ലാം. അപ്പൊ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. ഇപ്പൊ ഇവരെല്ലാം ഇപ്പൊ എഫക്റ്റഡ് ആയ ആൾക്കാരല്ലാണ്ട് അവരുടെ ബാക്കി അവരെ പുറത്തു നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധാ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയാലും അല്ലെങ്കിൽ വേറെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. സെക്കൻഡ്, ഫൈനലി കുട്ടികള്, ഈ ഓൾഡർ പോപ്പുലേഷൻ, അതായത് ജിറാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, പിന്നെ നമ്മൾ അവിടെ വരുന്ന കുറെ ഈ റെഫ്യൂജീസ് ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് എന്നൊക്കെ അഭയം പ്രാപിച്ചു വരുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് കുറച്ചും കൂടി വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇവരാണ് കുറച്ചും കൂടി സാധ്യതകൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുനാമി കഴിഞ്ഞപ്പോ തന്നെ കുറെ കുട്ടികൾക്ക് കടലിനടുത്ത് പോയി കളിക്കാൻ പോലും പേടിയായിരുന്നു
4: ആ
3: പരിസരത്ത് താമസിക്കുന്നവർക്ക്. നമ്മള് അവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ തോന്നലുകളോ അങ്ങനെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി അത് നമ്മളുടെ തെറാപ്പിയിൽ കൂടിയും അല്ലെങ്കിൽ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതിൽ കൂടെയും ചികിത്സിച്ച് വേണം
4: ശരിയാക്കാൻ.
3: ഇതൊക്കെയാണ് ഒരു പ്രോമിനന്റ് ചാലഞ്ചസ് ഈ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിസിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു കോമൺ ചാലഞ്ചസ് ഇതൊക്കെ തന്നെയായിരിക്കാം.
4: ഡോക്ടർ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, ആ ഒരു ടൈമില് മെന്റൽ ഹെൽത്ത് സർവീസസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും?
3: ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് മനസ്സിലാക്കുക ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരാളെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ കടന്നു പോയ ഒരാളാണ്, അപ്പൊ അയാൾക്ക് വരുന്ന ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു വില്ലിംഗ്നെസ്സും. അപ്പൊ ആദ്യം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണെങ്കിൽ വി ഫൈൻഡ് ആൾക്ക് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഷീ ഹി റിക്വയേഴ്സ് ജസ്റ്റ് കൗൺസിലിംഗ് തെറാപ്പി എന്താണെങ്കിലും അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ആവശ്യകത എന്തെന്ന് വെച്ചാല് ആസ് എ പ്രോസസ് അല്ലെങ്കിൽ ആസ് ആള് ജീവിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആള് പിന്നെയും ജീവിക്കേണ്ടത് ആ നാട്ടിലാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിലാണ്. അപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്കവറി പ്രോസസ്സ്, ഫാമിലി ആയിരിക്കാം ലോസ് അല്ലെങ്കിൽ ഫൈനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വീടായിരിക്കാം, എന്തും ആയാലും ആ പ്രോസസ് ആ ഒരു ഇതിന്ന് അയാൾ റിക്കവർ ചെയ്ത് തിരിച്ച് സൊസൈറ്റിയിൽ തന്നെ ജീവിക്കണം, ആ ഒരു ലൊക്കാലിറ്റി തന്നെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ഹീലിംഗ് ആൻഡ് റിക്കവറി പ്രോസസ്സിന് ഒബ്വിയസ്ലി ഇത് എസെൻഷ്യൽ ആണ്. രണ്ടാമത്തെ ഭാവിയിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോൺ, ഇപ്പൊ നമ്മൾ ഇന്തോനേഷ്യ പോലത്തെ രാജ്യത്ത് അവിടെ എർത്ത് ക്വേക്സ് കുറച്ചൊരു കോമൺ ആയിട്ടുള്ള കാര്യം, അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കുറച്ചും കൂടിയും ചിലപ്പോൾ ഇതിനോട് അവർക്ക് കുറച്ചുകൂടി പരിചയം, അപ്പൊ കുറച്ചും കൂടി അവർ ഇതായിരിക്കാം സ്ട്രോങ് ആയിരിക്കും
4: അലേർട്ട് ആയിരിക്കും അല്ലേ എപ്പോഴും.
3: അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിന് ഫെർദർ എന്തെങ്കിലും ഒരു ഇതുപോലെ എന്തെങ്കിലും വരാണ്ടിരിക്കട്ടെ, പക്ഷെ എന്നാലും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ, ഇപ്പൊ COVID-19 ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്തു, നമ്മൾ ഭയങ്കര ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തു, ഭയങ്കര സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ആസ് ലോങ് ആസ് ഇപ്പൊ വരുമ്പോഴും ദേർ ആർ കേസസ് ബീങ് റിപ്പോർട്ടഡ്, പക്ഷെ നമ്മൾ അതിന് അത്രയും ഒരു ഭയമോ അങ്ങനെ ഒരു ഇതോ നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യകത നമ്മൾ സർക്കാർ നമ്മളോട് പറയുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു അത് എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഇത്, ആസ് ദി ലൈഫ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് എന്തെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു ഇതും ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ 2018 ഫ്ലഡ് ആണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. അതായത് നമ്മള് COVID-19 കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലഡിന്റെ ഇതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫ്ലഡിന്റെ ആ ഒരു സീനിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു, എന്ത് ആർക്ക് എന്ത് വേണമെങ്കിലും എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി. അപ്പൊ അതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്തനും കൂടിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
4: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് വ്യക്തിയിലും സമൂഹത്തിലും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
3: ഫസ്റ്റ് ലൈൻ നമ്മളിപ്പം വ്യക്തി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇപ്പൊ കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ്സ്, അതായത് ലോക്കൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അവരുടെ തലത്തിലുള്ള കാര്യങ്ങൾ, അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇടപെടലാണ് ഫസ്റ്റ് ഒബ്വിയസ്ലി വരാം. അതിനൊപ്പം തന്നെ എല്ലാം അതിനുള്ള പോലീസ്, ഫയർ, റെസ്ക്യൂ എല്ലാം വരും. അതിനോടൊപ്പം തന്നെ NGOs, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇവരുടെ നേവി, എയർഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് നമ്മൾ ഫ്രണ്ട് ലൈൻ റെസ്പോണ്ടേഴ്സ് ആണ്, അവരെ നമ്മൾ ട്രെയിൻ, അതായത് ഹെൽത്ത് വർക്കേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസ് ഉണ്ട്, വോളണ്ടറി വരുന്ന കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അതിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടതാണ് ഒരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ ഈ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്റർവീൻ ചെയ്തു, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതായത് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യണം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ബേസിക് തിങ്. പിന്നെ നമ്മൾ പറയുന്ന വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് കോൺവെർസേഷൻസ്, ഗിവ് എ ഹിയർ ടു ലിസൺ ടു ദം. ആരായാലും ഇപ്പൊ ഇപ്പോ ഒരു ഇതല്ലെങ്കിൽ പോലും സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കാം, അവരെന്താ പറയണേന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും സമയമില്ല, നമുക്ക് തിരക്കുകളാണ്, ശരിയാണ്. പക്ഷെ ചിലപ്പോ നമ്മൾ ജസ്റ്റ് അല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പോ അവരുടെ ഒരു
4: ആശ്വാസം
3: ഉണ്ടാവുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ വൾണറബിൾ ഗ്രൂപ്പ്സ്, കുട്ടികൾ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, റെഫ്യൂജീസ്, അവർക്കായിട്ട് ജസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഇന്ത്യയിൽ എത്രമാത്രം അങ്ങനെ വഴി വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ വൾണറബിൾ ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് അപ്പൊ ദേ വിൽ ഹാവ് സംതിങ് കോമൺ ടു ഷെയർ. അപ്പൊ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് പറയാം, ഹൗ ഡു ദേ റീ ലിവർ, ഹൗ ഡു ദേ അങ്ങനെ എങ്ങനെ ഓവർകം ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ വരും. ആൻഡ് ഒബ്വിയസ്ലി ദി എൻ ജി ഒസ് ആൻഡ് അതർ വോളണ്ടറി ഓർഗനൈസേഷൻസ്, അവർ ദേ play a very big role in ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പൊ അവരുടെയും ഹെൽപ്പ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിലൊക്കെ
4: ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുമ്പോ ഒരുപാട് അല്ലേ, ഒരുപാട് തലങ്ങളിലേക്ക് പോകേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്, ഈ ഒരു തിരക്കിനിടയിൽ വന്ന് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
4: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനോ പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റെസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764727 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 10 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൌജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767722. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
1: 11 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
4: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 12 o'clock.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
3: വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. രാവിലെ സമ്മേളനം ആരംഭിച്ചത് മുതൽ നീറ്റ് വിഷയത്തിൽ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. അതേസമയം 2026 പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ലോക്സഭയിൽ ചർച്ച ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ നടന്ന ചടങ്ങിൽ 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്ക് കിറ്റുകൾ കൈമാറി. ലഹരി പരിശോധനയ്ക്കുള്ള 4 പ്രത്യേകതരം കിറ്റുകളാണ് കൈമാറിയത്. അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ അംബാസഡർമാരായി യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ നിർവഹിക്കും. ശ്രീകാര്യം ലോയോള സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കമാൻഡോ ബാഡ്ജുകൾ വിതരണം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. സർക്കാർ വകുപ്പുകളിൽ അഴിമതി തടയാൻ ലക്ഷ്യമിട്ട് വിജിലൻസ് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ യജ്ഞത്തിലേക്കാണ് യുവതയെ പങ്കാളികളാക്കുന്നത്. ശബരിമല സ്വർണ അപഹരണ കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം എ അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. എസ്ഐടിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് 1 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ യുഡിഎഫ് സർക്കാരിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിലൂടെ ഖജനാവിന്റെ അവസ്ഥ മനസ്സിലാക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ആർസിഎച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ആകാശവാണി വാർത്തകളോട്.
4: ഹെപ്പറ്റൈറ്റിസ് എയും ഇയും മലിനമായ കുള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ രക്തം വഴിയും ശരീരസ്രവം വഴി രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാം. ഭക്ഷണത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഇയും തടയാൻ സുരക്ഷിതമായ ഭക്ഷണം, സുരക്ഷിതമായ കുടിവെള്ളം എന്നിവ ഉറപ്പാക്കുക, തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായും കുടിക്കുക. ശക്തമായ ചൂടിൽ ഹെപ്പറ്റൈറ്റിസ് വൈറസുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. മറ്റൊന്ന് വാക്സിനാണ്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് ഫലപ്രദമായ വാക്സിൻ ലഭ്യമാണ്.
3: വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരും ഉദ്യോഗസ്ഥരുമായി അടുത്ത മാസം ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യാന്തര കടുവ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ നാളെയും മറ്റന്നാളും പരിപാടികൾ സംഘടിപ്പിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രി ഒ ജെ ജനീഷ് കടുവ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ എറണാകുളം പറവൂർ സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജൻധൻ യോജന എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം വഴി തട്ടിപ്പ് നടന്നത്. പദ്ധതി പ്രകാരം എല്ലാവർക്കും 5000 രൂപ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം ഒന്നിന്റെ വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. അസമിൽ വെള്ളപ്പൊക്ക ദുരിതത്തിന് നേരിയ ശമനം. നിലവിൽ ശിവസാഗർ, ഗോലാഘട്ട് ഉൾപ്പെടെ 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നത്. 631 ഗ്രാമങ്ങളിലായി 445,495 പേരെയാണ് വെള്ളപ്പൊക്ക കെടുതികൾ ബാധിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിനെ പിങ്ക് പട്ടണിയിച്ച് വീണ്ടും ആമ്പൽ വസന്തം. കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ആമ്പൽ കാഴ്ചകൾ കാണാൻ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: ആമ്പൽ പൂക്കൾക്കിടയിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ച് പൂക്കൾ തൊട്ടടുത്ത് കാണാനും ചിത്രങ്ങൾ പകർത്താനും വിപുലമായ ബോട്ടിംഗ് സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 5 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഈ മനോഹര ദൃശ്യം കണ്ടാസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിൽ കൂടുന്നതോടെ പൂക്കൾ വാടിപ്പോകുന്നതിനാൽ അതിരാവിലെ തന്നെ വലിയ തിരക്കാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത്.
3: സംസ്ഥാനത്ത് ഇന്ന് ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നതും മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചു. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
7: 1997 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറാണ് July 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെയും ഭൂമിയുടെ ക്ഷേമത്തിനായുള്ള സുസ്ഥിരമായ രീതികളുടെയും പ്രാധാന്യം ഊന്നിപ്പറയുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുക, ആവാസ വ്യവസ്ഥയുടെ നശീകരണം തടയുക, നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, പവിഴപ്പുറ്റുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറയ്ക്കുകയും ജലമലിനീകരണം ഇല്ലാതാക്കുകയും എന്നിവയാണ് ഈ വർഷം ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. IUCN കണക്ക് പ്രകാരം 44,000+ ഇനം മൃഗങ്ങളും സസ്യങ്ങളുമാണ് ലോകത്താകെ വംശനാശ ഭീഷണി നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഇതുവരെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഇനത്തിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈലയ്ക്കാണ് വെങ്കലം. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. അതേസമയം വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലവ്ലീന ബോർഗോഹെയ്ൻ മെഡൽ ഉറപ്പാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 76,954, നിഫ്റ്റി 29 പോയിന്റ് നേട്ടത്തിൽ 24,023 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ജല അതോറിറ്റിയുടെ PTP നഗറിലുള്ള കുണ്ടമൺകടവ് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. തിരുമല, കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. രാജ്യത്ത് അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകളും വ്യാജമെന്ന് PIB അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ഉച്ചയ്ക്ക് ചർച്ച. വയനാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അഴിമതിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന വിജിലൻസ് കമാൻഡോസ് പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വനിതകളുടെ ഷോട്ട്പുട്ടിൽ ഷർമിള ധൻകറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തക്കനക്കനക്കത്താണ്.

0: നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है, कितना भी गतिरोध हो, कितना भी बड़ा मुद्दा हो, लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
0: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ എഫ്ഐആറുകളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തരവകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ക സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷഹർ കോ ഹോനെ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് ക ഏവിയേഷൻ സെക്ടർ ദുനിയാ ക തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്സ് തേ, ആജ് 167 എയർപോർട്സ് ഹൈ. ഔർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനേ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഔർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരേ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ എംപിമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്.

0: കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
0: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
4: 1 o'clock.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കൊച്ചിലും

0: വിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ രുചിക്കൂട്ടിൽ നമ്മൾ വീണ്ടും കർക്കിടകത്തിലെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് വരികയാണ്. ഈ തഴുതാമ തോരൻ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാരണം കർക്കിടകത്തിലെ ആരോഗ്യ ഭക്ഷണം അത് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും റോഡരികിലും എല്ലാം ഒരുപാട് തഴച്ചു വളരുന്ന ഒരു സസ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഴുതാമ. പൊട്ടാസ്യം നൈട്രേറ്റിന്റെ മികച്ച സ്രോതസ്സായ തഴുതാമ ഒരുപാട് രോഗങ്ങൾ തടയാനും പിന്നെ വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതലും കർക്കിടക മാസത്തിലാണല്ലോ ഈ തഴുതാമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇല വെച്ചിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള പുലുവയില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു സമയത്താണല്ലേ. അപ്പൊ എന്തായാലും ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള തഴുതാമ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. തഴുതാമ ഇല അരിഞ്ഞത് 2 പിടിയെടുക്കുക. തേങ്ങാപ്പീര ഉണ്ടല്ലോ അത് 1 കപ്പ്. പിന്നെ വെളിച്ചെണ്ണ താളിക്കാൻ ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് കടുക്, പച്ചൽ മുളക്, ഉഴുന്നുപരിപ്പ്, ഉഴുന്നുപരിപ്പ് 1/4 കപ്പോളം വേണം, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, വെളുത്തുള്ളി ചതച്ചത് 4 അല്ലി, പച്ചമുളക് അത് കീറിയിട്ടിങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുക, 3 എണ്ണത്തിന്റേത് മതിയാകും. ആവശ്യത്തിന് കറിവേപ്പില, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമ്മൾ തഴുതാമ ഇല തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. തഴുതാമ ഇല അരിഞ്ഞത് 2 പിടി, തേങ്ങാപ്പീര, വെളിച്ചെണ്ണ, മുളകുപൊടി, ജീരകപ്പൊടി, കടുക്, വറ്റൽ മുളക്, ഉഴുന്നുപരിപ്പ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പൊ ആദ്യം ഈ തഴുതാമ അരിഞ്ഞതും തേങ്ങാപ്പീരയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ തഴുതാമ നമ്മൾ അരിഞ്ഞു വെക്കണം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങാപ്പീര, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് യോജിപ്പിച്ച് വെക്കാം. ഇനി നമ്മളൊരു പാനിലോ ഇനിയിപ്പോ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചട്ടിയിലോ ഒക്കെ എണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടുമ്പോഴേക്കും ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും അതിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടേണ്ട ഒന്നാണ് ഉഴുന്നുപരിപ്പ്. ഈ തോരനകത്തൊക്കെ ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ചില ആൾക്കാർ അരി ഉണ്ടല്ലോ, നമ്മുടെ അരി ഈ താളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് കടുക് വറുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിടന്നിങ്ങനെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തോരൻ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കും. അതും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനം തന്നെയാണ്. പക്ഷെ തഴുതാമ ഇല ചെയ്യുമ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഉഴുന്നുപരിപ്പ് ഒരു ചുവന്ന് വരുന്ന പാകത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തഴുതാമ അരിഞ്ഞ ഒരു മിക്സ് ഉണ്ടല്ലോ, തേങ്ങാപ്പീരയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഒക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ തോരനെടുക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ തോർത്തിയെടുക്കുമല്ലോ, ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല തോരനായിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ആ സമയം വരെ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്തായാലും തഴുതാമ ഇല തോരൻ വെക്കാനായിട്ട് സാധാരണ തോരൻ പോലെ തന്നെയാണ്. അതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ഇതുപോലെയുള്ള ഒരുപാട് ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും പറയല്ലോ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം, കർക്കിടക കഞ്ഞിയൊക്കെ എല്ലാവരും കുടിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുപോലെയുള്ള ഐറ്റംസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺഡ്, റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കാഴ്ച മങ്ങുന്നുണ്ടോ? വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വ്യക്തമാകുന്നില്ലേ? നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം ഇനി കൂടുതൽ കരുതലോടെ. ഓഗസ്റ്റ് 9 ഞായറാഴ്ച പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ തിമിര നിർണയ ക്യാമ്പ്. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, OCT, HFA, NCT എന്നീ പരിശോധനകൾക്ക് 20% ഇളവ്. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ജനറൽ വാർഡിൽ സൗജന്യ ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്കു ശേഷം നേത്ര പരിശോധനയ്ക്ക് എത്തുന്നവർക്ക് മിതമായ നിരക്കിൽ കണ്ണടയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04692700020 അല്ലെങ്കിൽ 04692700022. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ കരുതൽ.
4: സമയം.

മുടി നരച്ചു തുടങ്ങിയോ? അതൊരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ ഇപ്പൊ കൊണ്ടുനടക്കുന്നത്? എങ്കിലേ അതിനൊരു പരിഹാരം പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. പെട്ടെന്ന് നമ്മുടെ തലമുടി നരയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി കൊഴിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ കൂടെയുള്ള മിക്കവരും നേരിടുന്നതാണ്. നമ്മുടെ ഈ ബിസി ലൈഫ്, സ്ട്രെസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നത്. ചിലർക്ക് അവർ കഴിക്കുന്ന മെഡിസിൻ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന്റെ ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഈ ഒരു അകാല നിറയെ മുടി കൊഴിച്ചിലൊക്കെ വളരെ വേഗം സംഭവിക്കും. പക്ഷെ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അത് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പലതരം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളറ് ചെയ്യാറുണ്ട്. ഇതൊന്നും പെർമനന്റ് അല്ല. മാത്രമല്ല ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരൈറ്റം അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഐറ്റം ആണ്. ഒന്ന് കയ്യോന്നിയാണ്. നമുക്കറിയാം മുടിയുടെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് കയ്യോന്നി. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. മുടിക്ക് ആരോഗ്യത്തോടെ വളരാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങള് ഈ കരിഞ്ജീരകത്തിലുണ്ട്. അപ്പൊ ഈ കരിഞ്ജീരകവും കയ്യോന്നി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അകാല നിറ ചെറുക്കുന്നത് എന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ കരിഞ്ജീരകം ഒരു ഇരുമ്പിന്റെ ചട്ടി എടുക്കുക, അത് ചെറു തീയിൽ ചൂടാക്കുക. ഇതില് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ കല്ലില് വെച്ചൊന്ന് അരച്ചാൽ പെട്ടെന്ന് പൊടിയായി കിട്ടണം, അത്രയ്ക്കും റോസ്റ്റ് ആകണം എന്നും പറഞ്ഞ് ഇത് കരിച്ച് കളയരുതാരും. അപ്പൊ കരിഞ്ജീരകമാണ് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യോന്നി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോ മിക്സിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഇനി മിക്സി യൂസ് ചെയ്യാതെ അരകല്ലിൽ വെച്ച് അരച്ചെടുക്കാനാണെങ്കിൽ കയ്യിലൊക്കെ കറയൊക്കെ പറ്റും. അപ്പോ ഈ ഒരു എന്താ പറയാ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം ലഭിക്കും കേട്ടോ. അപ്പൊ ഈ അരച്ചെടുത്ത കയ്യോന്നി അതുപോലെ തന്നെ പൊടിച്ചു വെച്ച കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ 2 ടേബിൾ സ്പൂൺ കയ്യോന്നിയുടെ അരപ്പ് എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകത്തിന്റെ പൊടി ഇങ്ങനെയാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും ചേർക്കുമ്പോൾ ഒരു നനവില്ലാതെ വരും. ആ നനവില്, അതായത് ഒരു ചെറിയ നനവ് വേണമല്ലോ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്, അതിനു വേണ്ടിയിട്ട് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പൊ ഇത് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പേസ്റ്റ് തലയിൽ തേച്ച് കൊടുക്കുക. ഈ പെട്ടെന്ന് തണുപ്പൊക്കെ തട്ടിയാൽ പനി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് കേട്ടോ. കാരണം ഇതിന് നല്ല തണുപ്പുണ്ട്. ഇതൊരിക്കലും സന്ധ്യ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരത്ത് നിങ്ങൾ ചെയ്യാനേ പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീർദോഷം, അങ്ങനെ ചെറിയ പനിയൊക്കെ വരും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് നൈസായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മുടിയുടെ ആ ഒരു നര കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കാനും മുടിക്കൊരു ചെറിയ കളർ കൊടുക്കാനും ഒക്കെ സഹായിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അകാല നിറ എന്ന പ്രശ്നം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് പരിഹാരം കാണാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ഹലോ, കുറെയേറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഗ്രാമഫോൺ വിത്ത് മീ ആർ ജെ അപർണ. ഇന്നത്തെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നല്ലേ. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും തന്നെ ബി ജി പാൽ എന്ന സംഗീത സംവിധായകന്റെ പാട്ടുകളാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനെ നമ്മളെ മെൽറ്റാക്കുന്ന പാട്ടുകളാണ്. നമ്മളെ എത്ര സങ്കടത്തിലാണ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങ് ഇല്ലാണ്ടാകുന്നത് പോലെ തോന്നും. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മളിന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത് രാമന്റെ ഏദൻ തോട്ടം എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ബിജി പാൽ മ്യൂസിക് ചെയ്തൊരു പാട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കാനും ഇതിന്റെ വിഷ്വലൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മാവിലക്കൊടി പൈങ്കിളി എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടിന്റെ വിഷ്വൽ കാണുമ്പോൾ അനു സിത്താര ആ ഒരു റെഡ് സാരി ഒക്കെ ഉടുത്തു നിന്ന് പാട്ട് പാടുന്ന കാണാനായിട്ട് നല്ല രസമാണ്. അപ്പൊ എന്തായാലും നോക്കി ഈ ഒരു പാട്ടിലൂടെ തുടങ്ങിയാലോ. ആ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഗുഡ് ബൈ.

ജയസൂര്യ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു മൂവിയായിരുന്നു ലുക്ക ചുപ്പി. ജീവിതത്തിലെ പച്ചയായ സത്യങ്ങള് അതുവഴി നമ്മളെ കാണിച്ചു തന്നൊരു മൂവിയായിരുന്നു കേട്ടോ ഇത്. ഈ മൂവിയിൽ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ, ഈ മിഴികളിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെ ബിജിപാലാണ് കേട്ടോ. ഞാൻ ഇതാണ് തുടക്കത്തിലേ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ? കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

സൗഹൃദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓടിയെത്തും അല്ലേ. ചിലപ്പോൾ സ്കൂൾ കാലഘട്ടമായിരിക്കും, മറ്റു ചിലപ്പോൾ കോളേജ് കാലഘട്ടമായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പണ്ട് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുന്ന ആ ഒരു ടൈമായിരിക്കും അല്ലേ. എന്ത് പറഞ്ഞാലും ഈ സൗഹൃദം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് എപ്പോഴും അങ്ങ് ഉയരത്തിലായിരിക്കും. ഈ സൗഹൃദങ്ങൾ കാണിക്കുന്ന ഒരുപാട് മലയാള സിനിമ വന്നിട്ടുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടതായിരിക്കും. അത്തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡില് സൗഹൃദം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പാട്ട് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മളൊക്കെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പേരും കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ, മാണിക്യ ചിറകുള്ള എന്ന് തുടങ്ങുന്ന ഈ ഒരു സോങ്. അപ്പൊ ആ ഒരു പാട്ടാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ടിന് പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ബിജിപാലാണ്. അപ്പോൾ ആസ്വദിക്കാം ഈ മനോഹരമായ ഗാനം ഗ്രാമഫോണിലൂടെ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. തുടക്കത്തിലേ പറഞ്ഞു, നമ്മളെ അങ്ങ് എന്താ പറയാ, മെൽറ്റാക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ബിജിപാലിന്റെ പാട്ടുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ മനോഹരമായ പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓരോന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രണയമാകാം അല്ലേ. നമ്മൾ കേൾക്കാൻ പോകുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന മൂവിയിലെ കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ളൊരു മൂവിയാണ് അല്ലേ, പ്രണയത്തിന് കാലമില്ല അല്ലെങ്കിൽ പ്രായമില്ല എന്നൊക്കെ പറഞ്ഞു തന്നൊരു മൂവിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പൊ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ വളരെ മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ് കാണാമുള്ളാൽ എന്ന് തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് ആസ്വദിച്ചാലോ. ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് ഗുഡ് ബൈ.

നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങള് വാർത്തയായിട്ട് പത്രത്തിലൂടെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അത് വായിക്കാറുണ്ടല്ലേ. എന്നാൽ ഒരു പത്രപ്രവർത്തകന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? അത് കാണിച്ചു തന്ന, അല്ലെങ്കിൽ യഥാർത്ഥ പത്രപ്രവർത്തകന്റെ ജീവിതം വരച്ചു കാട്ടിയ ഒരു സിനിമയായിരുന്നു സ്വല്ലെ അല്ലെങ്കിൽ സ്വന്തം ലേഖകൻ എന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജിപാലിന്റെ മനോഹരമായിട്ടുള്ളൊരു പാട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദിലീപേട്ടന്റെ പഴയകാല പ്രണയം ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ വരുന്നൊരു പാട്ടില്ലേ, ആ ഒരു പാട്ട് ചെറുതിങ്ങൾ തോണി എന്ന് തുടങ്ങുന്ന സോങ്, ആ ഒരു പാട്ടാണ് കേട്ടോ നമ്മളിനി അടുത്തതായിട്ട് ഗ്രാമഫോണിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിലൂടെ.

അങ്ങനെ അടുപ്പിച്ച് നമ്മള് രണ്ട് പ്രണയ ഗാനങ്ങൾ കേട്ടല്ലേ. ബിജുപാലിന്റെ പാട്ടാകുമ്പോ അതിനല്പം മധുരം കൂടുതലാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതും മറ്റൊരു റൊമാൻറിക് സോങ് ആണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ മൗനങ്ങൾ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് കേട്ടോ ഇത് പറയുന്നത്. ഭയങ്കര രസമാണ്. നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള പല പ്രണയങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു മഹേഷിന്റെ പ്രതികാരം അതിലെ പ്രണയവും. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടാണ് മൗനങ്ങൾ എന്ന് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ടിനായിട്ട് കാത്തവർക്കാം ഗ്രാമഫോണിലൂടെ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ബിജിപാൽ എന്ന അതുല്യ സംഗീത സംവിധായകന്റെ പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ ഒന്നിനു പുറകൊന്നായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജയസൂര്യ തകർത്ത് അഭിനയിച്ച വെള്ളം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. വെള്ളം എന്ന ചിത്രം പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആകാശമായവളെ എന്ന പാട്ടായിരിക്കും. എന്നാൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അതല്ല കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പാട്ടുണ്ട്. അതും നമ്മുടെ ബിജിപാലിന്റെ സൃഷ്ടിയാണ് കേട്ടോ. പാട്ട് ഏതാണെന്നല്ലേ, പുലരിയിലച്ഛൻ്റെ എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. അതായത് ആ മോള് സ്കൂളിൽ പ്രയർ ചൊല്ലുന്ന സമയത്ത് കേൾക്കുന്ന ഒരു പാട്ടില്ലേ അത്. അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

സുരാജ് വെഞ്ഞാർമോഡ്, ഫഹദ് ഫാസിൽ എന്നിവർ തകർത്ത് അഭിനയിച്ച ഒരു മൂവിയുണ്ട് കേട്ടോ. അതായത് ഈ റിയലിസ്റ്റിക് സിനിമാസിന്റെ ആ ഒരു കാലഘട്ടം ഇല്ലേ, അതിന്റെ ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര രസമുള്ളൊരു മൂവിയാണ്. മൂവി ഏതാണെന്നല്ലേ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. അപ്പോ ഈ ഒരു ചിത്രത്തിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചിത്രത്തിൽ നമ്മുടെ ബിജി പാൽ സംഗീതം പകർന്നൊരു മനോഹരമായ പാട്ടുണ്ട്. പാട്ട് ഏതാണെന്നല്ലേ, വരും വരും എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ. ഭയങ്കര രസമുള്ള പാട്ടാണ്. അതായത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിങ്ങലിങ്ങനെ നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാട്ട് കേട്ടാലോ. ധാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പാട്ടുകളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ, എല്ലാ പാട്ടുകളും തന്നെ നമ്മളെ അങ്ങ് പിടിച്ചിരുത്തുന്ന പാട്ടുകളാണ്. ഒരുപാട് നമ്മുടെ കാതുകളെ ശല്യം ചെയ്യാത്ത മൃദുലമായ ഇണങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ് കേട്ടോ. അപ്പൊ എന്തായാലും പതിയെ എനിക്ക് ഇവിടുന്ന് ടാറ്റ പറയാനുള്ള സമയമായിട്ടുണ്ട്. വെറുതെ പോകുന്നില്ല, ഒരു പാട്ട് കൂടി തന്നിട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. ഇതിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു പാട്ടുണ്ട്. അതായത് ഒരു അച്ഛന്റെയും മകന്റെയും ബോണ്ട് കാണിക്കുന്ന ഒരു പാട്ട്. പാട്ട് ഏതാണെന്നല്ലേ, 1 കോടി താരങ്ങൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കുന്ന എപ്പിസോഡിൽ നിന്ന് പതിയെ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ ആർ ജെ അപർണ സൈനിങ് ഓഫ് ഫ്രം ഗ്രാമഫോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടക്കാർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ ആണല്ലോ. ചുവപ്പ് നിറത്തിലെ സാരിയിൽ ഞങ്ങൾ എല്ലാം ഡേഞ്ചർ.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: നമസ്കാരം. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ചേരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
3: നമസ്കാരം
2: ഡോക്ടർ. നമുക്കറിയാം ഈ കാലഘട്ടത്തില് ആളുകളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും ആത്മഹത്യയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് മെന്റൽ ഹെൽത്ത് ഇല്ല എന്നുള്ളൊരു വലിയൊരു കാരണം തന്നെയാണ്. എന്തായിരുന്നു ഡോക്ടർ ഈ ഒരു മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത്?
3: ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ്, മെന്റൽ ഹെൽത്ത് ഇൻ കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ്. ഇതായിരുന്നു ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുറെ, അതായത് വർഷം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യുദ്ധങ്ങൾ, പാൻഡമിക്സ്, നാച്ചുറൽ കലാമിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ നാച്ചുറൽ എമർജൻസി, നാച്ചുറൽ കലാമിറ്റീസ്, എമർജൻസീസ് നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള നമ്മുടെ മെന്റൽ ഹെൽത്ത് അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിനെ മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ തീമിലേക്ക് പറഞ്ഞ പോലെ നമ്മളിപ്പോ കാറ്റസ്ട്രോഫ്സ് അല്ലെങ്കിൽ എമർജൻസീസ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ബിൽഡിംഗ് കൊളാപ്സ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു വീട്ടിലത്തെ എന്തെങ്കിലും ആർക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അതൊരു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്കൊരു പേഴ്സണലി നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരാം. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു തീമിന്റെ ഭാഗമായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ പാൻഡമിക്സ്, പാൻഡമിക് എന്ന് വെച്ചാൽ COVID-19 പോലത്തുള്ള പാൻഡമിക്സ്, ഫ്ലഡ്സ്, എർത്ത്ക്വേക്സ്, അങ്ങനത്തെ അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾ കാരണം ആൾക്കാർ പലായനം ചെയ്യുന്നു, അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു ടി വിയിൽ നിന്ന് കാണുമ്പോൾ നമുക്കത് അവിടെ ഭൂചലനം ഉണ്ടായി അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഈ ഇടയ്ക്ക് കുറെ യുദ്ധങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ എഫക്റ്റഡ് ആണ്, നമ്മൾ സ്ഥിരം എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ. അതായത് അവരുടെ കുടുംബങ്ങളിലായിരിക്കാം, അവരുടെ പ്രിയപ്പെട്ടവരായിരിക്കും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ഫിസിക്കൽ ഡാമേജ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ ഡാമേജ്, അവർക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ആയിരിക്കാം, അവരുടെ സിബ്ലിങ്സ് ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ്, അവരുടെ ഫാമിലി മൊത്തം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ മാത്രമായിരിക്കാം അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ആ സമയത്ത് അവരുടെ ഫിസിക്കൽ വെൽബീങ് മാത്രമല്ലാണ്ട് അവരുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ അറിയാം 2018 ഒരു ഫ്ലഡ് നടന്നു, കേരളം മൊത്തം എല്ലാവരും ഒരുമിച്ച് നിന്നു, നമ്മളുടെ ജാതി ഭേദ, നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലാണ്ട് ഇതെല്ലാം ഒന്നും നോക്കാണ്ട് തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന സമയമായിരുന്നു അത്. ആ ഒരു സമയത്ത് പോലും പലതും നഷ്ടപ്പെട്ടവരുണ്ടാവും, അവരുടെ ഇപ്പൊ ഒരു ഡെത്തായിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും അവരുടെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അവരുടെ വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാലഘട്ടത്തോടെ കടന്നു പോയ ആൾക്കാർക്ക് മാത്രം ഇപ്പോഴും ഒരു 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പോലും അവരങ്ങനെ ആലോചിക്കും, അയ്യോ ഇനിയിപ്പോ വീണ്ടും വെള്ളം പൊങ്ങോ, ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് അവരിപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ.
2: അതായത് ട്രോമ എന്ന് പറയുമ്പോൾ,
3: അതെ, അതായത് അവർ ആ എക്സ്പീരിയൻസസ് ഇപ്പോഴും അവർക്ക് ചിലപ്പോൾ റീലീവ് ചെയ്യേണ്ടി വരെയായിരിക്കാം, ഭയങ്കര ഒരു വലിയൊരു തരത്തിൽ അല്ലെങ്കിൽ പോലും. പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ഭീതിയും കാര്യങ്ങളും ഉണ്ടാകാം. ഇപ്പൊ ഈ വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡ്, ഇപ്പൊ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ലാൻഡ് സ്ലൈഡ് നടന്നു, ഇത്രയും പേര് അവരാരും അറിയാണ്ട്, അതായത് ഉറക്കത്തിലായിരുന്നപ്പോ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്, അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഫ്ലഡ് ഉണ്ടാവണതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വാർണിംഗ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഉണ്ടാവും, നമുക്ക് അതിനനുസരിച്ച് പ്രിക്കോഷൻ ചെയ്യാം, ഹ്യൂമൻ ലോസ് ലെസ് ആയിരിക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമുക്കറിയാം അവിടെ ബോഡി പാർട്സ് മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്ത പല ആൾക്കാരുണ്ട്, അവരുടെ ഉറ്റവര് ദൂര സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ തിരിച്ച് വരുമ്പോ നമ്മള് അവരവര് മാത്രമേ ഉള്ളൂ, അവരുടെ വീടില്ല, അവരുടെ ഭൂമിയില്ല, അവരുടെ ആരുമില്ല അവിടെ. അപ്പൊ അങ്ങനത്തെ ഉള്ള അവസരങ്ങളിൽ നമ്മള് ചിലപ്പോ അവർക്ക് അല്ലെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന അവർക്ക് വല്ല മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, പക്ഷെ ആ സമയം തന്നെ നമ്മൾ അവരുടെ മെന്റൽ ഹെൽത്തിനെയും കൂടി അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതായത് ചിലവര് ഇത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മഴ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു സുനാമി, ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടായ സുനാമി, ഡിസംബറിലുണ്ടായ സുനാമി തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് പലർക്കും, അതായത് ഈ കടലിന് അരികെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും കടലിന്റെ അടുത്ത് പോകാനോ അല്ലെങ്കിൽ അവര് അവിടെ താമസിക്കാൻ പോലും പേടിയായിരുന്നു, ഭയമായിരുന്നു. പക്ഷെ അവരുടെ വീട് അവിടെ ആകുമ്പോൾ അവർക്ക് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഇത് അഡ്രസ് ചെയ്യേണ്ടതാണ് നമ്മൾ ഇപ്പോഴത്തെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെയും സിറ്റുവേഷനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, കാരണം അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം പലർക്കും പല രീതിയിലാണ്. ഇപ്പം പറഞ്ഞതുപോലെ ഫ്ലഡ് ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഡോക്ടർ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഈ ആളുകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടി പറയാമോ?
3: അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പോലെ തന്നെ, ഇപ്പൊ ഫ്ലഡ് അല്ലെങ്കിൽ ഇപ്പൊ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, സുനാമി എന്തെങ്കിലും ആണെങ്കിലും, ദാറ്റ് ആ ഹോൾ ഏരിയ അഫക്റ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു പാൻഡമിക്, ഇപ്പൊ നമ്മൾ കോവിഡ് അറിയാലോ, കോവിഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് ആ ഒരു സമയത്ത് നമുക്കറിയാം, നമുക്ക് ആ സമയത്ത് ഫിസിക്കൽ ഹെൽത്ത് നോക്കാൻ പോലും നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഹെൽത്ത് സർവീസസ് ആണ്. ആ ഒരു സമയത്ത് ഹെൽത്ത് സർവീസിലത്തെ പ്രൊഫഷണൽസ്, ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽസ്, എല്ലാവരും അവരും എഫക്റ്റഡ് ആയി തുടങ്ങിയപ്പോ വി ഹാഡ് ഷോർട്ടേജ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ വി വർ റണ്ണിങ് ഷോർട്ട് ഓഫ് പീപ്പിൾ. ആ ഒരു സമയത്ത് ആ ഒരു ഇതാണ് നമുക്കൊരു ക്രൈസിസ് ആയിട്ട് വരാം, ഒരു ചാലഞ്ച് ആയിട്ട് വരാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പാൻഡമിക് ആണ്, അതായത് ഹോൾ വേൾഡ് വാസ് എഫക്റ്റഡ്, എല്ലാവരും എഫക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനെ ഒരു ലോക്കലി എഫക്റ്റഡ് ചെയ്തിട്ട് ഒരു ഭാഗമാണ് ഒരു കലാമിറ്റി അല്ലെങ്കിൽ ഒരു എമർജൻസി ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടുത്തെ ഹോസ്പിറ്റൽ കെയർ അല്ലെങ്കിൽ അവിടുത്തെ ഇതൊന്നും നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഔട്ട്സോഴ്സ്, അതായത് ബാക്കി അതിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ഗവൺമെന്റ് ആൻഡ് ദി ലോക്കൽ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേഷൻ, എവറി വൺ പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദിസ്. കാരണം ഇവരെല്ലാവരും ഇതിലേക്ക് ഒന്നിച്ച് തന്നെ, ഇപ്പൊ നിപ്പയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്ന് അതിന്റെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിനെ അവൈലബിൾ ആക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് നേഴ്സിനെ അവൈലബിൾ ആക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം, അതായത് അതൊരു ചാലഞ്ച് ആണ്, ഹെൽത്ത് സർവീസസ് അവൈലബിൾ ആക്കാം എന്നുള്ള ഒരു കാര്യം ആണ് ഫസ്റ്റ് ചാലഞ്ച് വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, ഈ നമ്മൾ അതായത് എഫക്റ്റഡ് ആയ ആൾക്കാര് അവർക്ക് അവരുടെ ഉറ്റവര് ചിലപ്പോൾ കാണാതെ പോയിട്ടുണ്ടാവും, അവരുടെ അവരുടെ ഹൗസ് ഹോൾഡ്, അതായത് വീട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയും തരണം ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതായത് ആ ഒരു സമയത്ത് അതൊരു രണ്ടാമത്തെ ഒരു ചലഞ്ച് ആണ്. അതായത് അവര് വിചാരിക്കുന്ന വെച്ചാൽ എന്റെ എല്ലാം പോയാലും, ഇനിയിപ്പൊ ഞാൻ എന്തിനാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇനിയിപ്പോ എന്തിനാണ് ഇതിന്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഇതാക്കി നമുക്ക് അവരെ മാറ്റി നിർത്താൻ
0: പറ്റില്ല.
3: അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്യാട്രി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്റ്റിഗ്മയാണ്. ആൾക്കാർ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ചിലപ്പോൾ നിന്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു ഗ്രീഫ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് നോർമൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരിതാണ്. ഒറ്റ ഒരു ആൾ, അതൊരു ആളോ മൃഗോ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്കൊരു വിഷമം വരുന്നത്, ഇമോഷണൽ എക്സ്പീരിയൻസ് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു എക്സ്റ്റെൻഡ് ആയിപ്പോയിട്ട് അവരുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഓർ ഷി റിക്വയേഴ്സ് അറ്റൻഷൻ അറ്റ് ദി ഇമ്മീഡിയറ്റ്. കാരണം അത് വേറെ ഒരു ഡിപ്രഷനിലേക്ക് അത് നീങ്ങിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അറ്റ് ദി ഏർലിയസ്റ്റ് ഇന്റർവീൻ ചെയ്ത് കഴിഞ്ഞാല് അത് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന കേസുകളുള്ളൂ, അതായത് ട്രീറ്റ്മെന്റ് വഴിയും കൗൺസിലിംഗ് വഴിയും എല്ലാം. അപ്പൊ ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വേണം. ഇപ്പൊ ഇവരെല്ലാം ഇപ്പൊ എഫക്റ്റഡ് ആയ ആൾക്കാരല്ലാണ്ട് അവരുടെ ബാക്കി അവരെ പുറത്തു നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന സാധാ നമ്മൾ ഇൻഡിവിജ്വൽസ് ആയാലും അല്ലെങ്കിൽ വേറെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. സെക്കൻഡ്, ഫൈനലി കുട്ടികള്, ഈ ഓൾഡർ പോപ്പുലേഷൻ, അതായത് ജിറാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാര്, പിന്നെ നമ്മളവിടെ വരുന്ന കുറെ ഈ റെഫ്യൂജീസ് ഇപ്പൊ നമ്മുടെ ബാക്കിയുള്ള കൺട്രീസ് എന്നൊക്കെ അഭയം പ്രാപിച്ചു വരുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് കുറച്ചും കൂടിയും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതായത് ഇവരാണ് കുറച്ചും കൂടിയും സാധ്യതകൾ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സുനാമി കഴിഞ്ഞപ്പോ തന്നെ കുറെ കുട്ടികൾക്ക് കടലിനടുത്ത് പോയി കളിക്കാൻ പോലും പേടിയായിരുന്നു ആ പരിസരത്ത് താമസിക്കുന്നവർക്ക്. നമ്മള് അവരെ നമുക്ക് അങ്ങനെ ഒരു തോന്നലോ അങ്ങനെ തോന്നലുകളോ അങ്ങനെ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മൾ ഗ്രാജുവലി അത് നമ്മളുടെ തെറാപ്പിയിൽ കൂടിയും അല്ലെങ്കിൽ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതിൽ കൂടെയും ചികിത്സിച്ച് വേണം ശരിയാക്കാം. ഇതൊക്കെയാണ് ഒരു പ്രോമിനന്റ് ചാലഞ്ചസ് ഈ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിസിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു കോമൺ ചാലഞ്ചസ് ഇതൊക്കെ തന്നെയായിരിക്കാം.
0: ഡോക്ടർ, അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യം ഇത് തന്നെയാണ്, ആ ഒരു ടൈമില് മെന്റൽ ഹെൽത്ത് സർവീസസ് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും?
3: ആക്സസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് മനസ്സിലാക്കുക ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരാള് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ കടന്നു പോയ ഒരാളാണ്, അപ്പൊ അയാൾക്ക് വരുന്ന ഇമോഷണൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയായിരിക്കാം, അത് ഐഡന്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളാണ് ആവശ്യം എന്ന് വെച്ചാൽ അതിനുള്ള ഒരു വില്ലിംഗ്നെസ്സും. അപ്പൊ ആദ്യം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തോന്നുവാണെങ്കിൽ വി ഫൈൻഡ് ആൾക്കൊരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഷി ഹി റിക്വയേഴ്സ് സിസ് കൗൺസിലിംഗ് തെറാപ്പി എന്താണെങ്കിലും അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ അപ്രോച്ച് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ ആവശ്യകത എന്നു വെച്ചാല് ആസ് എ പ്രോസസ്, അല്ലെങ്കിൽ ആസ് ആ ആള് ജീവിച്ചു പോകുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആള് പിന്നെയും ജീവിക്കേണ്ടത് ആ നാട്ടിലാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിലാണ്. അപ്പൊ ഒരു ഹീലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ റിക്കവറി പ്രോസസ്സ്, ഫാമിലി ആയിരിക്കാം ലോസ് അല്ലെങ്കിൽ ഫൈനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വീടായിരിക്കാം, എന്തും ആയാലും ആ പ്രോസസ് ആ ഒരു ഇതിന്ന് അയാൾ റിക്കവർ ചെയ്ത് തിരിച്ച് സൊസൈറ്റിയിൽ തന്നെ ജീവിക്കണം, ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ചിലപ്പോൾ ജീവിക്കേണ്ടി വരും. അപ്പൊ അതിനുള്ള ഹീലിംഗ് ആൻഡ് റിക്കവറി പ്രോസസ്സിന് ഒബ്വിയസ്ലി ഇത് എസെൻഷ്യൽ ആണ്. രണ്ടാമത്തെ ഭാവിയിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോൺ, ഇപ്പൊ നമ്മൾ ഇന്തോനേഷ്യ പോലത്തെ രാജ്യത്ത് അവിടെ ഏർത്ത്വേക്സ് കുറച്ചൊരു കോമൺ ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് കുറച്ചും കൂടിയും ചിലപ്പോൾ ഇതിനോട് അവർക്ക് കുറച്ചുകൂടിയും പരിചയം, അപ്പൊ കുറച്ചും കൂടി അവർ ഇതായിരിക്കാം, സ്ട്രോങ് ആയിരിക്കും,
0: അലേർട്ട് ആയിരിക്കും.
3: അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അതിന് ഫെർദർ എന്തെങ്കിലും ഒരു ഇതുപോലെ വരാണ്ടിരിക്കട്ടെ, പക്ഷെ എന്നാലും ഇതുപോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ, ഇപ്പൊ COVID-19 ആദ്യം വന്നപ്പോൾ നമ്മൾ ഭയങ്കര പ്രിക്കോഷൻസ് എടുത്തു, നമ്മൾ ഭയങ്കര ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തു, ഭയങ്കര സാനിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ആസ് ലോങ് ആസ് ഇപ്പൊ വരുമ്പോഴും ദേർ ആർ കേസസ് ബീങ് റിപ്പോർട്ടഡ്, പക്ഷെ നമ്മൾ അതിന് അത്രയും ഒരു ഭയമോ അങ്ങനെ ഒരു ഇതോ നമ്മൾ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യകത നമ്മൾ സർക്കാർ നമ്മൾ പറയുന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു അത് എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ഇത്, ആസ് ദി ലൈഫ് പ്രൊസീഡ് ചെയ്യുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് എന്തെങ്കിലും ജീവിക്കാം എന്നുള്ള ഒരു ഇതും ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൽ കൂടെ തന്നെ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞ 2018 ഫ്ലഡ് ആണ്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന്. അതായത് നമ്മള് COVID-19 കാര്യങ്ങൾ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലഡിന്റെ ഇതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ഫ്ലഡിന്റെ ആ ഒരു സീനിലാണെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നു, എന്ത് ആർക്ക് എന്ത് വേണമെങ്കിലും എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി. അപ്പൊ അതൊരു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്തിനും കൂടിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
0: ഓക്കെ ഡോക്ടർ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാല് വ്യക്തിയിലും സമൂഹത്തിലും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
3: ഫസ്റ്റ് ലൈൻ നമ്മളിപ്പം വ്യക്തി കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ഇപ്പൊ കമ്മ്യൂണിറ്റി ആയി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ്സ്, അതായത് ലോക്കൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അവരുടെ തലത്തിലുള്ള കാര്യങ്ങൾ, അത് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇടപെടലാണ് ഫസ്റ്റ് ഒബ്വിയസ്ലി വരാം. അതിനൊപ്പം തന്നെ എല്ലാം അതിനുള്ള പോലീസ്, ഫയർ, റെസ്ക്യൂ എല്ലാം വരും. അതിനോടൊപ്പം തന്നെ NGOs, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇവരുടെ നേവി, എയർഫോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്രണ്ട് ലൈൻ റെസ്പോണ്ടേഴ്സ് ആണ്, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക. അതായത് ഹെൽത്ത് വർക്കേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീംസ് ഉണ്ട്, വോളണ്ടറി വരുന്ന കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അതിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടതാണ് ഒരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ ഈ നമ്മൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്റർവീൻ ചെയ്തു, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അതായത് കണ്ടിന്യൂറ്റി എൻഷർ ചെയ്യണം. ദാറ്റ് ഈസ് കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ബേസിക് തിങ്. പിന്നെ നമ്മൾ പറയുന്ന വെച്ചാൽ ഇൻഡിവിജ്വലി നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ട് കോൺവെർസേഷൻസ്, ഗിവ് എ ഹിയർ ടു ലിസൺ ടു ദം. ആരായാലും ഇപ്പോൾ ഇപ്പോൾ ഒരു ഇതല്ലെങ്കിൽ പോലും സാധാരണ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒന്ന് കേൾക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുക, അവരെന്താ പറയണേന്നൊക്കെ. ഇപ്പൊ നമ്മുടെ ദരിദ്രം നമുക്ക് ആർക്കും സമയമില്ല, നമുക്ക് തിരക്കുകളാണ്, ശരിയാണ്. പക്ഷെ ചിലപ്പോ നമ്മൾ ജസ്റ്റ് അല്ല കുഴപ്പമില്ല എന്ന് പറയുന്നതിലായിരിക്കും ചിലപ്പോ അവരുടെ ഒരു
0: ആശ്വാസം
3: ഉണ്ടാവുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ വൾണറബിൾ ഗ്രൂപ്പ്സ്, കുട്ടികൾ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ, റെഫ്യൂജീസ്, അവർക്കായിട്ട് ജസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇന്ത്യയിൽ എത്രമാത്രം അങ്ങനെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ വൾണറബിൾ ഗ്രൂപ്പ്സിനെ ഫോം ചെയ്ത് അപ്പൊ ദേ വിൽ ഹാവ് സംതിങ് കോമൺ ടു ഷെയർ. അപ്പൊ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് പറയാം, ഹൗ ഡു ദേ റീലിവർ, ഹൗ ഡു ദേ അങ്ങനെ എങ്ങനെ ഓവർകം ചെയ്തു, ഈ വക കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ വരും. ആൻഡ് ഒബ്വിയസ്ലി ദി എൻ ജി ഒസ് ആൻഡ് അതർ വോളണ്ടറി ഓർഗനൈസേഷൻസ് അവർ ദേ play a very big role in ഇങ്ങനത്തെ സിറ്റുവേഷൻസ്. അപ്പൊ അവരുടെയും ഹെൽപ്പ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ലെവലിലൊക്കെ
0: ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുമ്പോ ഒരുപാട് അല്ലേ, ഒരുപാട് തലങ്ങളിലേക്ക് പോകേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് ഇത്രയും സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്, ഈ ഒരു തിരക്കിനിടയിൽ വന്ന് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു.
0: റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സൈക്യാട്രി റെസിഡന്റ് ഡോക്ടർ പബീന പൈസ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം ചെക്ക്.
2: 3 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
3: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സ്ത്രീശക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീശക്തിയിൽ കൂടെയുള്ളത് ദീപ. വിവാഹവും കുഞ്ഞുങ്ങളുമൊക്കെയാണ് സ്ത്രീയുടെ സ്വപ്നങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നവർക്ക് ഒരു മറുപടി നമ്മൾ കൊടുക്കണ്ടേ? ശരിക്കും ഇങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ല, പ്രവൃത്തിയിലൂടെയാണ് കൊടുക്കേണ്ടത് അല്ലേ? തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ ജീവിതമാണ് ആ മറുപടി. സ്വപ്നത്തെ മുറുകെ പിടിച്ച് ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്താൽ ഉയരങ്ങൾ കീഴടക്കാം എന്നതാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ തിയറി. അപ്പൊ എന്തായാലും ഇന്ന് സ്ത്രീശക്തിയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു അനുകുമാരി. അതുപോലെ തന്നെ സ്കൂൾ പഠന കാലയളവ് മുതൽ സിവിൽ സർവീസ് ആയിരുന്നു അവരുടെ സ്വപ്നം. IAS എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കൈമുതലായിട്ടുണ്ടായിരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും പിന്നെ പൂർണ്ണ സപ്പോർട്ടുമായിട്ടുള്ള ഒരു ഫാമിലിയുമായിരുന്നു. 2.5 വയസ്സുള്ള മകൻ വിയാനെ തന്റെ അമ്മയെ ഏൽപ്പിച്ച് ആരംഭിച്ച പഠനമാണ് ലക്ഷ്യത്തിലെത്തിയത്. അമ്മ എന്ന നിലയിൽ മകനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മകന്റെ കാര്യങ്ങൾ നോക്കുകയും അതിനിടയിൽ പഠനത്തിനായി സമയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ കുട്ടികളായി ഇനിയിപ്പോ ഒന്നുമില്ല, ഫാമിലി ലൈഫൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പഠിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ തിളങ്ങാൻ കഴിവുള്ള ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ, വീട്ടിലെ തന്നെ വീട്ടിലെ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു കൂടുന്നത്. പക്ഷേ അതൊന്നും ഈ പറഞ്ഞ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ ഇനിയും എന്തെങ്കിലും സ്വപ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഠിനാധ്വാനവും പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരു ഫാമിലി സപ്പോർട്ട് എന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഹരിയാന സ്വദേശിയായ അനുകുമാരി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹി ഹിന്ദു കോളേജിൽ നിന്ന് BSc ഫിസിക്സും നാഗ്പൂരിൽ MBA പൂർത്തിയാക്കിയിരുന്നു. പിന്നീട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ലഭിച്ചു. അതിനിടെയായിരുന്നു വിവാഹവും. കുഞ്ഞുകൂടി ജനിച്ചെങ്കിലും തന്റെ ഉറക്കം കെടുത്തിയ സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ അവരൊരിക്കലും തയ്യാറായില്ല എന്നുള്ളതാണ് പോയിന്റ്. നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നത്തെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ മറന്നുപോകും, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോരോ സിറ്റുവേഷൻ താണ്ടുമ്പോഴേക്കും നമ്മുടെ മനസ്സിലുള്ള സ്വപ്നം നമ്മൾ പതുക്കെ അവിടെ അങ്ങ് കുഴിച്ചു മൂടിക്കളയല്ലേ. പക്ഷെ ആ സ്വപ്നം എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നമുക്കത് നേരിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. എന്തായാലും അനുകുമാരിയും അങ്ങനെ ആ സ്വപ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മകനെ അമ്മയെ ഏൽപ്പിച്ച് ജോലി ഉപേക്ഷിച്ച് പഠനം പുനരാരംഭിച്ചു. ബിസിനസ്സുകാരനായ ഭർത്താവ് വരുൺ ദഹിയയും പിതാവ് ബൽജിത് സിംഗും അമ്മ സന്ദരോ ദേവിയും പൂർണ്ണ പിന്തുണ നൽകി. ആദ്യ ശ്രമത്തിൽ കേവലം 2 മാർക്കിന്റെ വ്യത്യാസത്തിലാണ് അവസരം നഷ്ടപ്പെട്ടത്. എങ്കിലും 2ാം ശ്രമത്തിൽ 2ാം റാങ്കോടെ വിജയിച്ചു. 2018 ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ അനുകുമാരി തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2020 സെപ്റ്റംബറിൽ തലശ്ശേരി സബ് കളക്ടറായി. ചുരുങ്ങിയ കാലയളവിനിടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സബ് കളക്ടർ എന്ന അഭിമാന നേട്ടവും അനുകുമാരിയെ തേടിയെത്തി. തിരുവനന്തപുരം ജില്ലാ വികസന കമ്മീഷണറായും കേരള സംസ്ഥാന IT മിഷന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുനരധിവാസ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിരീക്ഷണ സമിതിയുടെ അധ്യക്ഷ ചുമതലയും വഹിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഫാമിലി ലൈഫ് ആയി കഴിഞ്ഞാൽ പഠനം എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സിവിൽ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബന്ധങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫാമിലി ലൈഫൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു കഴിഞ്ഞാൽ തീരാത്ത അത്ര പഠിക്കാനുണ്ടല്ലേ. അപ്പോഴാണ് ഭർത്താവും കുട്ടിയും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കി പഠനം എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അപ്പോഴും ചിട്ടയോടെ പഠിക്കുക എന്നുള്ളതായിരുന്നു അനുകുമാരിയുടെ ലക്ഷ്യം. രണ്ടര വയസ്സുള്ള മകന്റെ ഒപ്പം നിൽക്കാതെ പഠനം തുടർന്നതിൽ പലരും കുറ്റപ്പെടുത്തിയെങ്കിലും കുടുംബം ഒപ്പം നിന്ന് പിന്തുണച്ചു. സമയം ക്രമീകരിച്ച് ചിട്ടയോടെയുള്ള പഠനം വിജയം നേടുകയും ചെയ്തു. IAS എന്ന മൂന്നക്ഷരത്തിലൂടെ സമൂഹത്തിൽ ഒരുപാട് അവസരങ്ങളാണ് ലഭിക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാം, വയോജനങ്ങൾക്ക് ആശ്രയമാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സിവിൽ സർവീസിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് അനുകുമാരിക്ക് പറയാനുള്ളത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ പരിമിതികളും ഒരിക്കലും നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള അതിരുകളാകരുതെന്നും അനുകുമാരി പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും അല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് നടന്നു പോകും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളോടൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിനൊരു പൂർണ്ണത വരുന്നത്. നമുക്ക് എല്ലാവർക്കും സെൽഫായിട്ട് ഒരു റെസ്പെക്ട് ഉണ്ട്. സെൽഫായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പൊ മറ്റുള്ളവർ അല്ലെങ്കിൽ അവരെന്ത് പറയും, കുട്ടിയെ ഇട്ടിട്ട് പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് പലപ്പോഴും പല സ്ത്രീകളെയും പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്ന ഓരോരുത്തരും അവരാണ് നമ്മുടെ സ്വപ്നത്തിനുള്ള വഴികാട്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ ഒരാളാണ് അനുകുമാരിയും. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്ത്രീ ശക്തിയിൽ ഇത്രയും നേരം കേട്ടത് തിരുവനന്തപുരം കളക്ടർ അനുകുമാരിയെ കുറിച്ചാണ്. കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 മിത്താരം.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മുടി കൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടി കൊഴിച്ചിൽ, അകാല നര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: യൂറിക്കാസിഡ് കൂടിയാ, എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
3: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സീറോ ഡെലിവറി.
6: സീറോ ഡെലിവറി,
5: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
6: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
5: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
6: ഫോൺ 7012586661.
5: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ആ അങ്ങനെ കഫേ ഞങ്ങളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
2: എല്ലാവരെയും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജെ ശിബുമലയിൽ, ഒപ്പം
1: ഞാൻ ആർജെ ദീപ.
2: ശരിക്കും പറഞ്ഞാൽ ഒരു ഈവനിങ് റീചാർജ് ആണ് നമ്മുടെ റേഡിയോ കഫേ എന്ന് പറയുന്നത്. ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അല്ലെ, സൗഹൃദം പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ്,
1: ചിന്തിക്കാനുള്ള
2: ഒരു അവസരമാണ്. അതൊക്കെയാണ് നമ്മുടെ റേഡിയോ കഫേയുടെ ഒരു വൈബ് എന്ന് പറയുന്നത്. പിന്നെ ദീപ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: ശിബുചേട്ടാ, ഇന്നലെ പോയി നമ്മുടെ റേഡിയോ കഫേ ഒക്കെ ഇന്നലെ ചെയ്തല്ലോ. അപ്പൊ കഫേയിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
2: എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇന്റീരിയർ ആരാ ചെയ്തത്?
1: ഇന്റീരിയർ നമ്മൾ പ്രത്യേകം പണിയെടുപ്പിച്ചതാ. ആരാന്ന് ഞാൻ മറന്നുപോയി, കാരണം റേഡിയോ കഫേ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കഫേയുടെ ഒരു ആംബിയൻസ്
2: വേണം,
1: എന്നാലല്ലേ നമുക്ക് ചെയ്യാനുള്ള ഒരു ഗുമ്മുള്ളൂ.
2: അപ്പൊ
1: അങ്ങനെ നമുക്ക് ചെയ്തെടുത്തതാണ്, ഞങ്ങൾ പ്രത്യേകം പണിത് എടുത്തതാ.
2: വെരി ഗുഡ്, മാർവലസ്, ഫാന്റാസ്റ്റിക്.
1: ആ പിന്നെ വേറൊരു വാക്കും കൂടി ഉണ്ടല്ലോ,
2: എന്താണെന്നറിയോ? നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പോ അതിന്റെ ഒരു ആംബിയൻസ് വളരെ പ്രധാനപ്പെട്ടു.
1: പിന്നെ അതെ,
2: ഇപ്പൊ നമ്മൾ ഈ ചായ കുടിക്കാനിരിക്കുന്നതിന്റെ ഒരു ആംബിയൻസ് അതൊന്നും വേറൊന്നും തന്നെയാണ്. അപ്പൊ അവിടെ ഈ ഒരു വൈബ് വേണം, എന്നാലും ഒരു ഗുമ്മുണ്ടോ?
1: പിന്നെ ഗുമ്മ വേണം, ഗുമ്മില്ലെങ്കിൽ നമുക്ക് കഫേ ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല.
2: വലിയ പാടാണ്. അത് തന്നെയല്ല, നമ്മുടെ ലിസണേഴ്സ് വരുമ്പോ അവർക്ക് ഇഷ്ടപ്പെടണം ഇത്.
1: പിന്നെ
2: നമ്മുടെ ലിസണേഴ്സിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമുക്ക് കിട്ടുന്ന ടകടക എന്നുള്ള മെസ്സേജുകൾ.
1: ശിബുചേട്ടാ, നമ്മൾ ഇന്നലെ പിരിഞ്ഞു പോയി, വൈകുന്നേരം പോയി, അഞ്ചു മണിക്ക് പോയിട്ട് ചേട്ടൻ ഇന്നെത്തി. അപ്പൊ വീണ്ടും നമ്മൾ റേഡിയോ കഫേയിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളും അല്ലെങ്കിൽ അവർക്കുള്ള കുറച്ച് നമുക്ക് രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടല്ലേ. ഇന്നലത്തെ ഈന്തപ്പഴം തീർന്നു.
2: ഈന്തപ്പഴം തീർന്നു. ഈന്തപ്പഴം അത് തന്നെയല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ നമ്മുടെ തോട്ടത്തിലാണല്ലോ സെക്യൂരിറ്റി ചേട്ടന്മാരെ കണ്ടു. അപ്പൊ എല്ലാവർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താ ഇവിടുന്ന് പോയത്.
1: ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സാരും കാണാതെ പോരുത്. കാരണം ഇവിടെ ഉള്ളവരെ കാക്കെ പൂച്ചവരെ വിളിച്ചിട്ട് ഞാൻ ബഹറിന്ന് കൊണ്ടുവന്ന എന്റെ തോട്ടത്തിൽ നിന്ന് വിളയിച്ചെടുത്ത ഈന്തപ്പഴം പറഞ്ഞിട്ട് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു.
2: എല്ലാവർക്കും നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉളവാക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ നമ്മൾ ചിരിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചിരിക്കണം, നമ്മൾ
1: തുറന്ന്
2: ചിരിക്കണം അല്ലെ. ദീപ എങ്ങനെയാണ്? ദീപ അത്യാവശ്യം ചിരിക്കുന്ന ഒരാളാ.
1: എന്താ തോന്നുന്നത് ശിവചേട്ടാ?
2: ദീപ തമാശ കേട്ട ഉടനെ ചിരിക്കുന്ന ആള് തന്നെയല്ല ദീപയുടെ മുഖത്ത് ഒരു എപ്പോഴൊരു ചിരിയുണ്ട്.
1: ചിരിയുണ്ട്. പിന്നെ തമാശ, ഒരാള് നമ്മളോട് തമാശ അല്ലെങ്കിലും ആളുടെ വിഷമം കണ്ട് നമ്മൾ ചിരിക്കുക. അതായത് എത്രയോ തവണ ശിബുചേട്ടൻ പറഞ്ഞ കോമഡികള് ശിബുചേട്ടന് വിഷമാവണ്ട ചിരിച്ചിരിക്കുന്നു.
2: അങ്ങനെ വേണമല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന എല്ലാ കോമഡികളും വിജയിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ ചിരിച്ചത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്,
1: തീർച്ചയായിട്ടും.
2: പിന്നെ രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്?
1: ഇന്ന് രാവിലെ ദോശ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു.
2: ഓക്കെ, ഇതിലേതാ കഴിച്ചതാ?

0: ടൈം മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്
1: അത്രേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ ആ ഒരു ആരോഗ്യത്തിന്റെ
0: കറക്റ്റ്. അദ്ദേഹത്തെ നോക്കി എന്ത് ഫിറ്റാണ് നോക്കൂ അദ്ദേഹം. അധികം വണ്ണമില്ല. അദ്ദേഹത്തിന്റെ ഒരു ജീവിത ശൈലി അങ്ങനെയാണ്. അതായത് വാരി വലിച്ച് കഴിക്കാറില്ല എന്നർത്ഥം.
1: അപ്പൊ ഞാൻ വാരി വലിച്ച് കഴിക്കുന്ന ആളാണ്.
0: നാലൊക്കെ നമുക്ക്, ഞാനും നാല് കഴിക്കും.
1: നാലെങ്കിലും
0: കഴിക്കണ എന്നാലും വയറുന്ന്
1: അറിയത്തുള്ളൂ. അപ്പൊ ശിബുചേട്ടൻ എന്തുകൊണ്ട് അത് പിന്തുടരുന്നില്ല?
0: നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ നോക്കിയപ്പോ.
1: അതല്ല, ഇത് ഇത്രയും, അതായത് ഇങ്ങനെ കഴിച്ചിട്ടും ശിബുചേട്ടൻ സ്മാർട്ട് ആൻഡ് യങ് ആൻഡ് ഫിറ്റ് ആയിട്ടിരിക്കും.
0: അതെന്താണെന്നറിയോ, നമ്മൾ ലളിതമായിട്ടുള്ള ഭക്ഷണ ശൈലി നമ്മൾ ഫോളോ ചെയ്താണ്. എനിക്ക് വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണ ശൈലിയോ ഇവിടെയാണ് കൂടുതൽ ആഭിമുഖ്യം കൂടുതലുള്ളത്. അതുകൊണ്ടാവാം അങ്ങനെ ഇരിക്കുന്നത്, യങ് ആയിട്ടിരിക്കുന്നത് ഞാൻ. പിന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത ശൈലി, അതൊക്കെയാണല്ലോ നമുക്ക് വേണ്ടത്. ശരിക്കും അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്ന ഒരു മെസ്സേജ് അതാണ്. അധികം നമ്മൾ കഴിക്കേണ്ട, ഭക്ഷണം നമ്മൾ ആവശ്യത്തിന് കഴിക്കുക,
1: അതായത് വലിച്ചു വരി കഴിക്കാതിരിക്കുക.
0: അമിതമായ
1: അമൃതും വിഷം
0: എന്നാണ് അദ്ദേഹം പറയുന്നത്.
1: ദളപതി വിജയ്. അപ്പൊ നമുക്ക് പി വി മുഹമ്മദ് ക 4-3 ആയപ്പോഴേ ഹാജർ വെച്ചിട്ടുണ്ട്. എൽസി ചേച്ചിയുണ്ട്, അതുപോലെ നമ്മുടെ ഗുഡ് ഈവനിങ് ദീപ ആൻഡ് ശിബുചേട്ടൻ എന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ആരാണെന്നുള്ളത് മനോജേട്ടൻ, വെണ്ണിലാപുരം.
0: നമസ്കാരം മനോജ്. വെണ്ണിലാപുരം എവിടെയാ?
1: തെന്നിലാപുരം എവിടാന്ന് എനിക്കും അറിയില്ല. മനോജേട്ടാ പ്ലീസ് പറയൂ ഉത്തരം എന്താണെന്ന്. ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ ഇറങ്ങിയതാ. ഹായ് ഗുഡ് ഈവനിങ് ദീപ്സ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ ആശ ചേച്ചി തൊടുപുഴ. ഒരു ഷാർജ ഷേക്ക് ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു ഷെയ്ക്ക് കുടിച്ചോണ്ടിരിക്കുക, കൂൾ കൂൾ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് നമ്മളുടെ ഗുഡ് ഈവനിങ് ദീപാൻ ശിബുചേട്ട, വിനീത പാലക്കാട് നിന്ന് എത്തിയിട്ടുണ്ട്.
0: വിനീത പാലക്കാട് എവിടെയാണ്?
1: ആലത്തൂർ. അതെ, ഷീബ ചേച്ചി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൽമയിത്ത, ഗിരീഷ് ഏട്ടൻ, എരമല്ലൂര്. ദോശ കണ്ടുപിടിച്ചത് ഹിന്ദിക്കാരാണ് രാജപ്പൻ ചേട്ടൻ. ദോശ നല്ലൊരു
0: ദോശ കണ്ടുപിടിച്ചത് ഹിന്ദിക്കാരാണോ? നമുക്ക് അതിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തേണ്ടിയിരിക്കും.
1: അതെ അതെ.
0: പക്ഷെ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ദോശ എന്നാണ്
1: പറയുന്നത്. രാജപ്പൻ ചേട്ടൻ പറയുന്നു ഹിന്ദിക്കാരാണെന്ന്, നമുക്ക് അങ്ങനെ വിശ്വസിക്കാം.
0: പുട്ട് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
1: പുട്ട് കൊണ്ടുവന്നത്
0: പോർച്ചുഗീസുകാരാണ്. പുട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. നമുക്ക്
1: നോക്കാം,
0: അത്യാവശ്യമാണ്. ഒപ്പം തന്നെ നമ്മുടെ മിനി ബാബു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ദീപാൻ ഷിബു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് മിനി, നമസ്കാരം.
1: ഹായ് മിനി ചേച്ചി. പിന്നെ നമ്മുടെ ബിൻസി ചേച്ചി, മഴയും റേഡിയോ കഫേയും പിന്നെ നമ്മളും. അവിടെ മഴയാന്ന് തോന്നുന്നു കേട്ടോ വൈക്കത്ത്.
0: ഓ അത് ശരി. ഒപ്പം അടുത്ത മെസ്സേജ് ഷീജ ദാസ് ആണ്. ഷീജ ദാസ് നമസ്കാരം. ഹായ് എത്തിയോ ദീപാൻ ഷിബു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്
1: അയച്ചിരിക്കുന്നു.
0: പോയി.
1: അടുത്തത് കുറച്ചു മുൻപ് ഇന്ദ്രൻ സേട്ടന്റെ ചിന്ന ചിന്ന ആസ എന്ന സിനിമ കണ്ടു, പറയാതിരിക്കാൻ പറ്റില്ല, അത്രക്ക് ഇഷ്ടമായി, കാണാത്തവർ ഒരു തവണ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഫെബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെ. പിന്നെ ആരാണ്, നമ്മുടെ രാജപ്പൻ ചേട്ടനെ, മാവൊഴിക്കുമ്പോഴും മറിച്ചിടുമ്പോഴും രണ്ട് ശബ്ദം കേൾക്കും, അതുകൊണ്ടാണ് ദോശ. കണ്ടുപിടുത്ത അല്ലേ പാലപ്രക്കാരൻ. അടുത്തത് തെന്നിലാപുരം പാലക്കാട് ജില്ലയിലെ മനോഹരമായ ഒരു ഉൾനാടൻ ഗ്രാമമാണ് കേട്ടോ ശിബുചേട്ടാ.
0: പാലക്കാടാണല്ലേ. പാലക്കാടുള്ള നമ്മുടെ ജയരാജേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ജയരാജ് വാപ്പാല.
1: ജയരാജേട്ടൻ, ജയരാജേട്ടൻ അറിഞ്ഞില്ലേ ശിബുചേട്ടൻ ഇവിടെ കാലുകുത്തിയത്?
0: അറിഞ്ഞിട്ടില്ല.
1: അതെ, വരേണ്ടതാണല്ലോ.
0: ജയരാജേട്ടൻ എത്രയും വേഗം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ തന്നെ നമ്മുടെ പെരുമ്പാവൂരുള്ള ഷൈബിയുണ്ട്.
1: ഷൈബി ചേട്ടനൊക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പോ. പിന്നെ നമ്മുടെ വിനീതയുടെ ഹസ്ബൻഡ് ആണ് മനോജേട്ടൻ, അതിപ്പോഴാണ് കേട്ടോ നമ്മൾ അറിയുന്നത്. മിനി ചേച്ചി, മിനി റജി, ഹായ് ദീപക്കുട്ടി, ഷിബുക്കുട്ടാന്ന്. ഷിബുക്കുട്ടാന്നൊന്നും കുട്ടാണോ, എവിടത്തെ
0: കുട്ടാന്ന്?
1: അടുത്ത
0: മെസ്സേജ് എത്തിയിരിക്കുന്നു. ഹായ് സാനിയും റസീലയും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു റേഡിയോ കഫേയിലേക്ക് കേട്ടോ. ഒരു ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു കോഫിയെ കുടിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിരിക്കാം.
1: അപ്പൊ എന്നാ ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഫുള്ള് ഞാനൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ 10 പോലെ തന്നെ ശിബുചേട്ടനാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ.
0: പിന്നെന്താ,
1: റെഡിയാണോ ശിബുചേട്ടൻ?
0: സിനിമാ സ്കോപ്പിലേക്ക് പോകുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം.
1: ഓക്കേ.

0: യെസ്. അപ്പോ നമ്മള് അനുപല്ലവിയിലെ ചില വാക്കുകൾ പറയാൻ പോവാണ്.
1: ഇന്നലത്തെ വീണ്ടും കുഴപ്പിക്കുക.
0: പല്ലവി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഒരു ഗാനത്തിന്റെ അനുപല്ലവിയിലെ ഏതാണ് ചില വാക്കുകൾ, അതൊരു ക്രമമായിട്ടായിരിക്കില്ല ഞങ്ങൾ പറയുക. ഒരു പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഷഫിൾ ചെയ്തൊക്കെ
1: പറയാം,
0: സാധ്യത വളരെ ഏറെയാണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോണം. ഓക്കെ, ആദ്യ ചോദ്യം: കരിവണ്ട്, കണ്ണ്, ഒളിയമ്പുകൾ, എയ്യുക.
1: കരിവണ്ട്, കണ്ണ്, ഒളിയമ്പുകൾ, എയ്യുക, ഇതാണ്.
0: ഏതാണ്

0: പാട്ട്.
1: കരിവണ്ടുണ്ട്, കണ്ണുണ്ട്,
0: ഒളിയമ്പുകളുണ്ട്.
1: കരിവണ്ടും കണ്ണും ഒളിയമ്പുകളും, പിന്നെ ഒളിയമ്പാകുമ്പോ എയ്യാലോ,
0: എയ്യാ അമ്പ എപ്പോഴും എയ്യാണ്.
1: അതെ അതെ അതെ.
0: ഒരമ്പിന് ആരോ എന്ന് പറയാം, അങ്ങനെയാണ് രണ്ടമ്പിനും എന്ത് പറയും?
1: ഉത്തരം ഒന്നും കൂടെ പറയോ. ഇത് ഇതേ ബഹറിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ എന്തൊക്കെയോ, കാരണം അവിടെ ഉള്ളവർക്ക് ഇതൊക്കെ വലിയ കാര്യം. ഓ ഷിബു ഭയങ്കര കോമഡിയാണ്. പക്ഷെ നമുക്കല്ല ഇത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇതൊക്കെയാണോ ബഹറിന്ന് പഠിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്നത്.
0: അല്ല, അമ്പിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പൊ എത്രയും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. കരിവണ്ട്, കണ്ണ്, ഒളിയമ്പുകൾ, എയ്യുക, വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. ഉത്തരം വന്നിട്ടുണ്ടോ?
1: ഉത്തരം വന്നിട്ടുണ്ട്. മീൻസി ചേച്ചിയാണ് ഫസ്റ്റ് പ്രൈസ്, അതായത് ഫസ്റ്റ് ആയിട്ട് മീൻസി ബിജു വൈക്കം
0: വൈക്കം. ഓ അത് ശരിയാണ്,
1: വൈക്കംകാരിക്ക് ഫസ്റ്റ് തന്നെ ഉത്തരം കിട്ടി. പിന്നെ നമ്മുടെ ഷീജ ചേച്ചി, ഇനിയിപ്പോ ദുബായിക്കാരി വേണമെങ്കിൽ നമ്മുടെ അന്ന ചേച്ചി ദുബായിൽ നിന്ന്.
0: ഓക്കെ,
1: ആ ദുബായിൽ ഇപ്പൊ നാട്ടിലാന്ന് തോന്നുന്നു. പിന്നെ ഏങ്ങണ്ടിയൂരിൽ നിന്ന് അനില, അനില ചേച്ചി, ആശ ചേച്ചി ആ ഷാർജ ഷേക്ക് കുടിച്ചതന്നെയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലീന ചേച്ചിക്കാണ് ഇന്ന് നമ്മൾ ആദ്യത്തെ മുട്ട
0: കൊടുക്കുന്നത്.
1: ലീന ചേച്ചിക്ക് ആദ്യത്തെ മുട്ട ഞാൻ തന്നിട്ടുണ്ട്. ഷൈജ ചേച്ചി, ലിസി ചേച്ചി, അതുപോലെ നമ്മുടെ വിനീത, മനോജ് കുമാർ.
0: മിനി റെജി പറഞ്ഞിരിക്കുന്ന മൂടുപടം മാറ്റിയ മുറപ്പെണ്ണു,
1: അത് അവിടെ അവിടെ എവിടെയാ അമ്പെയ്തത്?
0: ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് സീനിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ വയ്യ മടുത്തു, കുട്ടിക്കാലത്ത് അമ്മയുടെ ശ്രമം ഹാറ്റ് കൂടി ഒഴുകി പോകുന്ന കണ്ടവനാ വയ്യ മടുത്തു, അദ്ദേഹമാണ് പാട്ട് സീനിൽ അഭിനയിച്ചിരിക്കുന്നത്.
1: ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഗിരീഷ് ഏട്ടൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനോജേട്ടൻ തന്നെയല്ലേ അവര്, അത് പിന്നെ അവിടെ ഭാര്യയ്ക്ക് കിട്ടിയ ഭർത്താവിനുത്തരം കിട്ടുമല്ലോ. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിബുചേട്ടാ, അപ്പൊ ഈ പാട്ടിന്റെ വേറെ എന്തെങ്കിലും ക്ലൂ കൊടുക്കാനുണ്ടോ
0: ശിബുചേട്ടാ?
1: ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട്, ചെറിയൊരു പാട്ടാണ് അല്ലേ,
0: ചെറിയൊരു
1: സോങ്,
0: പക്ഷെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
1: അതെ അതെ.
0: അപ്പോ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നടന്റെ പേര് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തിരുന്നു,
1: മനസ്സിലായി കാണും.
0: ജെറിയ അമൃതദേവ് സാറിന്റെ കോമ്പോസിഷൻ ആണ്, അതാണ് മറ്റൊരു സൂചന. ബിച്ചു തിരുമല സാറാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ദാസാറും ചിത്ര ചേച്ചിയാണ്
1: പാടിയിരിക്കുന്നത്. മിമിക്രി സൂപ്പർ. പിന്നെ നമ്മുടെ ലീന ചേച്ചി, അയ്യോ തെറ്റി തെറ്റി, ലീന ചേച്ചി പറഞ്ഞ എന്താ, കരി നീല കണ്ണിൽ എന്തടി, അതല്ല ഒളിയമ്പും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ച ആ പാട്ടിലേക്ക് പോവായിരിക്കും.
0: കരിവണ്ട്, കണ്ണ്, ഒളിയമ്പുകൾ, എയ്യുക, ഏതാണ് ഇതിന്റെ പല്ലവി?
1: ഉത്തരം പറഞ്ഞാലോ?
0: പറയാം, നമുക്ക് പാടായത്.
1: ശരി, ഉത്തരം പറഞ്ഞവർക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേക്കാം നമുക്ക് അല്ലേ.
0: ചുഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയിൽ വിരി.

0: അതാണ് ഇതിന്റെ ശരി ഉത്തരം. ഓ അടിപൊളി, സൂപ്പർ അല്ലേ? നമ്മൾ എന്താണല്ലേ സംഭവം?
1: കരിവണ്ടിണ കണ്ണുകളിൽ ഒളിയമ്പുകൾ അയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു.
0: അങ്ങനെ പോവും. അങ്ങനെയാണ് ആ പാട്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ പിടികിട്ടി എന്ന് വിചാരിക്കുന്നു അല്ലേ?
2: അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ നോ പ്രോബ്ലം,
0: ഒരു കുഴപ്പമില്ല,
2: തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ശരി ഉത്തരത്തിലേക്ക് എത്തുന്നത്.
0: അതെ അതെ. ദീപുകുട്ടി, ശിബുചേട്ടാ, ഗുഡ് ഈവനിങ്. അനിലേട്ടൻ, വായ്പോർ.
2: അനിലേ,
0: അനിലേട്ടൻ എവിടെയാണ്? ശിബുചേട്ടൻ വന്നിട്ട് അനിലേട്ടൻ ഒന്ന് വെൽക്കം കൊടുത്തില്ല കേട്ടോ. അനിലേട്ടൻ,
2: അനിലേട്ടൻ
0: എല്ലാവർക്കും ഒരു വെൽക്കം കൊടുക്കുന്ന.
2: അനിലിനെ ഞാൻ വായ്പൂര് പോയി, അനിലിനെ ഞാൻ ഈന്തപ്പഴത്തിന്റെ വലിയൊരു പാക്കറ്റ് ഞാൻ ഏൽപ്പിച്ചിട്ടാ ഞാൻ ചങ്ങനാശ്ശേരി പോയി.
0: അതിന്റെ കുരു അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്
2: അനില, വലിയ സന്തോഷം കേട്ടോ ഷോയിലേക്ക് കടന്നു.
0: പിന്നെ ലേഖ ചേച്ചി, എല്ലാവരും അനിലേട്ടൻ പറയും ജോലിയാണ് ശിബുചേട്ട അതാണെന്ന്.
2: അന്ന
0: ചേച്ചിക്ക് മുട്ട വേണമെന്ന്, മുട്ട ഇല്ല ഇന്ന്. ശരി ഉത്തരം പറഞ്ഞാലും മുട്ട വേണം. ശരി, നെക്സ്റ്റ്.
2: അടുത്തത് ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിന് ദീപയായിട്ടൊരു ചെറിയൊരു ബന്ധമുണ്ട്.
0: ഇതെന്തുവാ
2: കാര്യം? ഈ ഒരു പാട്ടിനുണ്ട്
0: ആണോ? അതെന്ത് പാട്ടാ നോക്കട്ടെ. ഇതെന്തുവാ
2: കാര്യം? ഈ ഒരു പാട്ടിനുണ്ട്
0: ആണോ? അതെന്ത് പാട്ടാ നോക്കട്ടെ.
2: ഇലത്താലി, ചാർത്തി, അഗ്നിസാക്ഷി.
0: നല്ല ക്ലൂ.

0: ഇപ്പൊ തന്നെ എല്ലാരും പറയൂ.
1: ഇലത്താലി, ചാർത്തി, അഗ്നിസാക്ഷി, ഇതേതാണ് ഈ ഒരു പാട്ട്?
2: ഇത് പാടിയിരിക്കുന്നത് ഞാനും എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ മനോഹരമായിട്ട് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം പിടിച്ചു
1: പതിനായിരം
0: രൂപയുണ്ടോ? നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി, ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു പാട്ട് കേൾക്കാൻ പറ്റി. രണ്ടുപേരും കലക്കുന്നു.
1: ഓ സന്തോഷം, സന്തോഷം.
0: ഞാൻ പറഞ്ഞില്ലേ ശിബുചേട്ടാ, ശിബുചേട്ടൻ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ കുറിച്ച്? ശിബുചേട്ടൻ അത്ര ധാരണ പോരാ.
1: ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഇവിടെ രണ്ട് ഗാന കോകിലങ്ങളാണുള്ളത്, കുയിലുകളാണുള്ളത്.
0: ഒന്ന് ഞാൻ, ഒന്നാരാ?
1: അമൃത.
0: അത് വേണമായിരുന്നു.
1: അമൃത ഒരു കുയിൽ, ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകാനുണ്ട്.
0: നാളെ ഇത് എനിക്കറിയാം, നിങ്ങളിത് തിരിച്ച് പറയാം. അമൃതയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എന്നെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അതൊക്കെ എന്നെ ഒന്ന് അറിയിക്കണം.
1: അപ്പൊ ചോദ്യം ഒന്നുകൂടെ ഉണ്ട്. ഇലത്താലി, ചാർത്തി, അഗ്നിസാക്ഷി, ഇതേത് പാട്ടിന്റെ അനുപല്ലവിയിലെ വാക്കുകളാണ്? ഈ വാക്കുകൾ വെച്ചിട്ട് നിങ്ങൾ പല്ലവി
0: കണ്ടുപിടിക്കണം. അതിന് ക്ലൂ തന്നത് ദീപയായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പൊ പിന്നെ ദീപയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോ അവര് പറയാണ്ടിരിക്കോ? കാരണം ഞാനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇവിടെ ഉള്ളവര്.
1: അതുകൊണ്ട്
0: തെറ്റുത്തരം വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടാ.
1: ആരാണ് തെറ്റുത്തരം?
0: തെറ്റുത്തരം ഞാന് ഇതിനകത്ത് നമ്മുടെ തെറ്റുത്തരം ഇതിനകത്ത് പോട്ടെ. മിനിച്ചേച്ചി, മിനിച്ചേച്ചി ഏതാ? മിനിച്ചേച്ചി നേരത്തെ പറഞ്ഞ ഉത്തരമാണ്. ബിൻസി ചേച്ചി ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
2: എനിക്ക് തോന്നുന്നത് വൈക്കത്തുള്ളവർക്കൊക്കെ സംഗീതമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാനും ചിത്രയും കൂടി ചേർന്നിട്ടാണ് ഒരു പാട്ട് പാടിയിരുന്നത്. കാര്യം മറ്റൊന്നുമില്ല, ഇത് ജയറാം അഭിനയിച്ച പടത്തിലൊരു പാട്ടാണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് സൂചന
0: ദീപ അതിനകത്ത്
2: ദീപയുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു പാട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും വേഗം അറിയിച്ചു. പതിനായിരം രൂപ,
0: പതിനായിരം രൂപ ശിബുചേട്ട നിങ്ങൾക്ക് ജയിച്ചവർക്ക് എല്ലാവർക്കും 10,000 രൂപ സമ്മാനം. അടുത്തത് നമ്മുടെ വിജി ചേച്ചി. ആയിഷി ബുച്ചേട്ടോ എപ്പോ എത്തിന്ന് ഉത്തരമല്ല കേട്ടോ അപ്പോഴും. അടുത്തത് നമ്മളുടെ വിനീത കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്.
1: വിനീത, രേഖ, രേഖ, നമസ്കാരം രേഖ. രേഖ സത്യൻ, ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ആണല്ലേ, കറക്റ്റ് ആണ്. ലീന ചേച്ചി, അന്ന ചേച്ചി ദുബായ്, അനിലേട്ടൻ ജോലിയാണെങ്കിൽ എന്താ, അനിലേട്ടൻ പിന്നെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും. ഷേർലി ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷൈജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. സൽമയിത്ത, രാജപ്പൻ ചേട്ടൻ, ഷീബ ചേച്ചി, പിന്നെ നമ്മുടെ മനോജേട്ടൻ തെന്നിലാപുരം, ആശ ചേച്ചി, ഗിരീഷേട്ടൻ, എൽസ ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി, എല്ലാരും പറഞ്ഞിരിക്കുന്നു.
1: ബിൻസി ബിജു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മിയുടെ നാട്, വൈക്കം വിജയലക്ഷ്മിയുടെ നാട്, അപർണയുടെ നാട്.
0: ഓ,
1: അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്.
0: രണ്ടാമത് പറഞ്ഞതാണ് ഫേമസ്.
1: അപർണയുടെ നാട് അതന്നെയല്ല, ഇതിലൊക്കെ ഉപരി നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം നാട്. പിന്നെ ഞങ്ങൾ കോട്ടയത്താണ് വൈക്കം, അത് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, ഞാൻ
0: കോട്ടയംകാരനാണ്. അപ്പൊ ശിബുചേട്ടനുണ്ട്, സാനി ചേച്ചി, ഷീജാദാസ്, രേഖ ചേച്ചി, ഓക്കെ, ഗീത ചേച്ചി, ലേഖ ചേച്ചി, നമ്മുടെ ഫെബിൻ, മിനി ബാബു, മിനി ചേച്ചി, രാജപ്പൻ ചേട്ടൻ, ദീപ, അതാണ് ക്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീജ ചേച്ചി, സുജ ചേച്ചി,
1: സുജേച്ചി നമസ്കാരം. സുജേച്ചി നമുക്ക് റീവെന്റൊക്കെ എഴുതി അറിയിക്കുന്നു.
0: പിന്നെ അതെ,
1: സുജേച്ചി നമ്മുടെ റീവെന്റിലേക്ക് നല്ല നല്ല റീവെന്റുകൾ എഴുതി അറിയിക്കണം കേട്ടോ.
0: ഗുഡ് ഈവനിങ് ഷിബു. ദീപ അല്ലെങ്കിൽ തന്നെ എന്നും എനിക്ക് മൊട്ടയാ, ഇത് ഇച്ചിരി കട്ടിയാണ്, ഞാനില്ലേന്ന്.
1: ആര്?
0: സുജേച്ചി.
1: ഞാൻ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ക്രമം ഒന്ന് തെറ്റിച്ചൊന്ന്
0: കൊടുക്കാം.
1: അഗ്നിസാക്ഷി, ഇലത്താലി, ചാർത്തി,
0: ചാർത്തി,
1: വളരെ ഈസിയാണ്.
0: അതെ,
1: ദീപക്ക് പാട്ട് അറിയത്തില്ല.
0: എനിക്കറിയാം, എനിക്കറിയാം ഈ പാട്ട്. പറഞ്ഞേക്കാം നമുക്ക് ആൻസർ.
1: പറയണോ അതോ പാടണോ?
0: പാട്ട് പാടാ അല്ലേ, ക്ലാപ്പ് കൊടുത്തിട്ട് നമുക്കൊരു പാട്ടങ്ങ് പാടിയേക്കാം. അവിടെ കൈ അങ്ങ് വല്ലാത്ത പൊട്ടതല്ലേ ചേട്ടാ?
1: മാലപ്പടക്കം പോലെ പോകുന്നു. അദ്വൈതം എന്ന ഫിലിമിലെ പാട്ട്,
0: യെസ്,
1: എം ജി ശ്രീകുമാരൻ ചിത്രചേച്ചിയും ചേർന്ന് പാടിയ കൈതപ്പുറത്തിന്റെ വരികൾ. എം ജി രാധാകൃഷ്ണൻ സാറാണ് ഇതിന്റെ കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴി

0: ഗോപകന്യയായോടി വന്നതാണു ഞാൻ.
1: അപ്പോ റൈറ്റ് ആൻസർ
0: യെസ്. അടിപൊളി ഉണ്ടോ ശിവജേട്ടൻ വന്നപ്പോഴത്തേക്കും നമ്മളൊക്കെ പാട്ടൊക്കെ പാടി.
1: നമുക്കൊരു ഗാനമേള ട്രൂപ്പ് ഇട്ടാലോ?
0: അതോടുകൂടി ആ ഓർക്കസ്ട്ര പിരിച്ചുവിട്ട് മെയിൻ ഗായകൻ ശിബുചേട്ടൻ. ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് എല്ലാവർക്കും പറഞ്ഞു കേട്ടോ, പറഞ്ഞു കേട്ടോ എല്ലാവരും. ഇനി വേറെ പാട്ടിലുണ്ടെന്ന് തകർത്തു. സൂപ്പർ,
1: താങ്ക് യു. അപ്പൊ ഏതായാലും നമുക്ക് അടുത്ത സൂചന കൊടുക്കാനുള്ള സമയമായിരിക്കും.
0: മിനിറ്റ് ആയിട്ടുണ്ട് ശിപ്പിച്ചേട്ടാ, നമുക്ക് ഒരു അടുത്ത ക്ലൂ കൊടുത്തിട്ട് നമുക്ക് ബ്രേക്ക് എടുത്തിട്ട് വരാം.
1: പിന്നെന്താ, ഒരു പാട്ട് കൊടുത്തിട്ട് നമുക്ക് വരാം.
0: ശരി,
1: അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിന് നിങ്ങൾക്ക് ടകടകുന്ന ഉത്തരം പറയാൻ പറ്റും. തപസ്.
0: തപസ്
1: തപസ്സൊക്കെ നമ്മൾ എത്ര
0: അല്ലേ ശ്രേഷ്ഠന്മാർ
1: തപസ് അനുഷ്ഠിക്കാറുണ്ട്. ഒരു യുഗം, യുഗം എന്നൊക്കെ
0: പറഞ്ഞൊക്കെ തപസ് അനുഷ്ഠിക്കുന്നവരുണ്ട്,
1: ധാരാളം പേരുണ്ട്. തപസ് ഒരു യുഗം, ഒന്ന് കാണുവാനായിട്ട് കൊതിക്കുന്ന എത്ര പേരുണ്ട്,
0: ഒന്ന് കാണാനായിട്ട് ഒരു യുഗം വരെ തപസ് അനുഷ്ഠിക്കുന്നവരുണ്ട്,
1: എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട്. അപ്പോൾ എത്രയും വേഗം തകടകുന്ന ഉത്തരങ്ങൾ അറിയിച്ചോളൂ. നമ്മുടെ മെസ്സേജ് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 9495730333.
0: ഇത്രയും വലിയ വലിയ ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന ശിബുചേട്ടനെ ഞാനിവിടെ ആദരിക്കുകയാണ്.
1: താങ്ക് യു.
0: ഓക്കെ, പൊന്നാട ഇപ്പൊ വരും.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജുവലേഴ്സ്.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ജോസ്കോ ജുവലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജുവലേഴ്സ്.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി റേഡിയോ കഫേ.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ചായ കുടിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാറുള്ളത്
2: പിന്നെ
1: അല്ലേ, നമ്മൾ ഒരുപാട് തമാശകൾ പറയാറുണ്ട്. വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് വരെ തുടക്കം കുറിക്കുന്ന ഒരു ചായ കുടിച്ചുകൊണ്ട്.
2: അതെ, നമ്മൾ ചായ മുന്നിൽ ഇരിക്കുമ്പോ നമുക്കൊരു വല്ലാത്ത എനർജിയാണ്.
1: അത് തന്നെയല്ല, ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഏറ്റവും അടുത്ത സ്നേഹിതന്റെ കൂടെ കിലോമീറ്ററുകൾ വരെ സഞ്ചരിച്ച് യാത്ര ചെയ്യാനും നമുക്ക് മടിയില്ല.
2: ഇല്ല,
1: നമ്മുടെ ഒറ്റ ചങ്ങാതി കൂടെ ഉണ്ടല്ലോ.
2: ചായ കുടിക്കുമ്പോ ഒരാളിങ്ങനെ നമ്മളുടെ
1: നമ്മുടെ ചായക്കഴിഞ്ഞും ഏറ്റവും വലിയ നമ്മുടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന നമ്മുടെ ചങ്ങാതിയാണ്. അപ്പൊ ആ ചങ്ങാതിയുടെ സാമീപ്യത്തിൽ ഒരു അടിപൊളി ഒരു ഗുമ്മ ചായ കുടിക്കുന്നതിന്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ റേഡിയോ കഫേയിൽ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തപസ ഒരു യുഗം ഒന്ന് കാണുവാൻ ഏതാണ് പാട്ട്?
2: ഏതാണ് പാട്ട്?
1: ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്.
2: അത് ഞാൻ ഒരുപാട് അങ്ങ് പറഞ്ഞതാണ് ചേട്ടാ, ഞാൻ കുറച്ച് മോഡുലേറ്റ് ചെയ്തല്ലേ ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഇപ്പൊ അങ്ങ് ബഹറിന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ അങ്ങ് പുച്ഛമാണ്. ലീന ചേച്ചി
1: നമസ്കാരം.
2: നമ്മുടെ വിനീത, അതുപോലെ സാനി, ബിൻസ് ചേച്ചി, സാനി ചേച്ചി, നമ്മളുടെ ഫെബിന്, അന്ന ചേച്ചി, സുജ ചേച്ചി, പിന്നെ ഉണ്ടല്ലോ ചേട്ടന്റെ ഉത്തരത്തിന്റെ കൂടെ ഒരു സാധനം കൂടി ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് കൈയോടെ തന്നേക്കട്ടെ. തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എൽസി ചേച്ചി, രേഖ ചേച്ചി, ലക്ഷ്മിപ്രിയ ചേച്ചി, അതുപോലെ തന്നെ പിന്നെ ആരാണ് ഈ പേരൊന്ന് ഇതിന്റെ കൂട്ടത്തിൽ വെച്ചാൽ വളരെ നല്ലായിരുന്നു. അനില ചേച്ചി, ഷീബ ചേച്ചി, ഷേർല ചേച്ചി, സൽമയിത, ഗിരീഷ് ഏട്ടൻ, ഗീത ചേച്ചി, സിറാജ്, ഹായ് ദീപ, ഹായ് ഷിബുചേട്ട. ഓട്ടത്തിലാണ് നമ്മുടെ ഷിബുചേട്ടൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ 2 സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം വെച്ച് നോക്കിയതാ, പിന്നീട് കേൾക്കാം.
1: സിറാജ് ഖത്തറിലായിരുന്നു. സിറാജ് ഖത്തറിൽ ഉണ്ടായിരുന്നപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ലിസണറാണ് സിറാജ്. സന്തോഷം.
2: സിറാജിന്റെ ഒക്കെ പ്രാർത്ഥനയാ എത്തിച്ചത്. മിനി ബാബു, മിനി ചേച്ചി, സലിലേട്ടനാണെങ്കില് പാട്ടിന് പകരം ഒരു ഹൊയ് ഇട്ടിട്ടുണ്ട്, ഹൊയ്. പിന്നെ മിനി ചേച്ചി, മിനി റജി, അനിൽ ചേട്ടൻ പിന്നെ മറ്റേ അതിനകത്ത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ വരിയുടെ നായികയുടെ ആരാധകനാ, ഭയങ്കരാണ് ഒരു തമ്മിൽ ഭയങ്കര വാടാപ്പോടാ ബന്ധം. ആത്മജ ചേച്ചി, ലൂസി ആന്റണി, നമസ്കാരം ദീപാൻ ഷിബു. വല്ലപ്പോഴും കേൾക്കുന്ന ഈ പ്രോഗ്രാമിൽ എന്നും 2 സ്ത്രീ ശബ്ദങ്ങളാണല്ലോ. ഇന്നൊരു പുരുഷ ശബ്ദം കേട്ടതുകൊണ്ട് ചോദിച്ചതാ ഒരു ചോദ്യം കൂടി. ഷിബുമലയിൽ എന്നൊരു ആർജയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹമാണോ ഇദ്ദേഹം? അദ്ദേഹമാണ്. ആ കേട്ടിട്ടുള്ള അതാണ് വെളിച്ചപ്പാടിനെ. അല്ലെ, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയില്ല എന്നുള്ളതാണ് വെളിച്ചപ്പാടായി ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രോഗ്രാമിന് ഒരു പ്രത്യേക ഉണർവ് വന്നതുപോലെ. അതെന്താ ലൂസി ചേച്ചി, ഷിബു അടിപൊളിയാണ് കേട്ടോ, മത്സരിക്കാനൊന്നും കഴിവില്ലാത്തത് കൊണ്ട് 4:20 മുതൽ കേൾക്കാൻ മാത്രം ഞാനും കൂടുന്നു.
1: അല്ല, മത്സരിച്ചില്ലെങ്കിലും ഇതുപോലെ ഞങ്ങൾക്ക് സ്നേഹ സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട്.
2: യെസ്,
1: നിങ്ങള് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ ഓരോ ആർജേസും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇതുപോലുള്ള മനോഹരങ്ങളായിട്ടുള്ള മെസ്സേജുകൾ വഴിയാണ്. അപ്പൊ അത് തരാൻ പിശക്ക് കാണിക്കാതിരിക്കുക, ജസ്റ്റ് വന്നൊരു ഹായ് പറയുക, സുഖമാണോ എന്ന് ചോദിക്കുക, അതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം എന്ന് പറയുന്നത്.
2: അപ്പൊ നമുക്ക്
1: റൈറ്റ് ആൻസർ പറയാം. റൈറ്റ് ആൻസർ പറയണ്ട, നമ്മൾ രണ്ടുപേരും പാടി നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്
2: പാടി കൊടുക്കാം.
1: അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നാടോടിക്കാറ്റ് എന്ന മൂവിയിലെ പാട്ടാണ്. ഒരു യുഗം ഞാൻ തപസ്സിരുന്നു,

0: അരുമ
1: സഖിതൻ അധര
0: നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് നാടോടിക്കാറ്റ് എന്ന മൂവിയിലെ പാട്ട്. ശ്യാം സാറിന്റെ കോമ്പോസിഷൻ, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദാസാറ ചിത്ര ചേച്ചി ഒരു പാട്ട് പാടി.
1: അതെ അതെ,
0: ഞങ്ങള്
1: ശിബുചേട്ടനും ദീപയും കൂടെ ആണ് ഇപ്പൊ പാടിയത്. ചിലപ്പോ അവർക്ക് തെറ്റിപ്പോയാലോ.
0: അപ്പോ
1: അങ്ങനെ
0: തകടകുന്ന നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്, മൂന്ന് ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്.
1: അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെഗ്മെന്റിലേക്ക് പോവാം.
0: പിന്നെന്താ,
1: റെഡിയാണോ?
0: റെഡി.
1: യെസ്.

0: രാജപ്പൻചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷിബു പറയുന്നതിന് സൗണ്ട് കുറവാ, ദീപ പറയുന്നത് നല്ലതുപോലെ കേൾക്കാം.
1: സൗണ്ട് ഇവിടെ ഫുള്ളാണ്,
0: നമുക്ക് ശ്രദ്ധിക്കാതെ കേട്ടോ രാജപ്പൻചേട്ടാ, താങ്ക് യു. അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ
1: ചൂണ്ടിക്കാണ്,
0: ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് ടക്കെന്ന് പിടുത്തം
1: കിട്ടത്തില്ല.
0: അപ്പോ ആദ്യ ചോദ്യം,
1: അത് ഇന്ന് ജി കെ ആണോ കുസൃതി ചോദ്യമാണോ?
0: ജി കെ ആവാം, അല്ലെങ്കിൽ ഞാൻ കുസൃതി ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയും ചളിയാന്ന് പറയും.
1: ഇന്നലെ വല്ലാത്ത മനോവിഷമായിരുന്നു ചേട്ടന്,
0: ഒരുപാട് നേരം കഴിഞ്ഞിട്ട്
1: മാറിയത്.
0: ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന്
1: കുട്ടികളുടെ മനസ്സാണ്,
0: നിഷ്കളങ്കനാണ്. കണ്ടാ ഒരു കിരിക്കടൻ ജോസ് ലുക്ക് ആണെങ്കിൽ ഉള്ളില് കുഞ്ചാക്കോ പോവാനാ.
1: ഭാഗ്യം തിരിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എഴുന്നേറ്റ് ഓടിയാണ്.
0: അപ്പോ ആദ്യ ചോദ്യം ഇതാണ്, ജി കെ ആണ്. കാലം സാക്ഷി നമ്മുടെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്?
1: കാലം സാക്ഷി
0: നമ്മുടെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്?
1: നമ്മുടെ ഏത്
0: മുഖ്യമന്ത്രിയാണ്? നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരുപാട് മുൻ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ. അപ്പൊ അവരുടെ പേരുകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ റൈറ്റ് ആൻസർ കിട്ടാൻ സാധ്യത വളരെയേറെയാണ്.
1: കാലം സാക്ഷി, എല്ലാത്തിനും കാലമാണ് അല്ലേ സാക്ഷി?
0: തീർച്ചയായിട്ടും നമുക്ക് കാലത്ത് നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. കാലം എപ്പോഴും മറുപടി ചായ കുടിക്കാൻ. എനിക്ക്
1: ബഹറിന്ന് വന്നതുകൊണ്ടാണ് ഇവിടെ മൊത്തം
0: തണുപ്പിച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നാക്കുളുക്കുന്നുണ്ടോ?
1: അപ്പൊ അവിടെ എന്ത് ചെയ്തേ? അപ്പൊ രാവിലെ ഈ 4 മണിക്കൂർ ഷോയിൽ നാക്കുളുക്കായിരിക്കുമല്ലോ.
0: കാലം നമുക്ക് മറുപടി നൽകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ കാലത്തിനോട് എപ്പോഴും നീതി പുലർത്തണമെന്ന്. കാലം സാക്ഷി നമ്മുടെ ഏത് മുൻ മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ്?
1: നമ്മുടെ ലിസണേഴ്സ് ഉണ്ടല്ലോ ചേട്ടാ, അവർക്ക് പെട്ടെന്നാണ് ഉത്തരങ്ങൾ. അത്രയും അവർ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അവര് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയും. ഇപ്പൊ എനിക്കിപ്പോ എവിടുന്ന് ഇത് തുടങ്ങണം എന്നറിയത്തില്ല, അതാണ് ഇപ്പൊ എന്റെ സംശയം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഉത്തരം തന്നിരിക്കുന്നത് എന്നുള്ളത്.
0: ഒരുപാട് പേരുണ്ടല്ലോ. വളരെ വ്യക്തപരമായിട്ട് പറഞ്ഞല്ലേ എന്റെയാണോ, അങ്ങനെ ചില സംശയം വരാം. ഇനി അദ്ദേഹത്തിന്റെ
1: അടുത്തത്,
2: അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാല് ഇനി എന്റെയാണോ എന്നുള്ളൊരു സംശയം
1: വരാം. ഇതിലേത് സംശയം നിങ്ങക്ക് വരാം?
0: ഇനി ചോദിക്കും. ഇവരെ രണ്ടുപേരുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് അറിയും, പിണറായി സഖാവിന്റെ അറിയില്ല.
1: ശരി, അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ട് അവർക്ക് അപ്പൊ ഇതിൽ രണ്ടിലൊരാളാണ്
0: വ്യക്തിതമായിട്ട് പറഞ്ഞാലേ ഇതിൽ രണ്ടു പേരിൽ ഒരാളാണ്. അതെ അതെ.
1: കാലം ചേട്ടാ എന്നെ കൂടെ ഒന്ന് മിമിക്രി പഠിപ്പിക്കണം.
0: നിങ്ങൾ ദക്ഷിണ വെക്കണം, പക്ഷേ നിങ്ങൾ രണ്ടുപേരും
1: അല്ല, ദക്ഷിണ വെക്ക. ആദ്യം കഴിവുണ്ടോ എന്നറിയണ്ടേ?
0: നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ.
1: എന്നിട്ട് ദക്ഷിണ വെച്ചപ്പോ
0: നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിവുണ്ട്. ഇനി ഞാൻ നിങ്ങളെ എന്താണ് പുച്ഛിച്ചെന്ന് പറയരുത്.
1: ഇല്ല,
0: നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിവുണ്ട്. അപ്പം തീർച്ചയായിട്ടും അടുത്ത സ്റ്റേജ് അടുത്ത പ്രോഗ്രാമില് ദീപ മിമിക്രി ചെയ്തിരിക്കും.
1: ആണോ? ആ ശരി, സെറ്റ് പഠിപ്പിക്കണം. ആ ഷൈജ ചേച്ചി, ആ ഷൈജ ചേച്ചി സൂപ്പർ. ഓക്കെ, അടുത്ത നമുക്ക് ലിസി ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദിക്ക, അന്ന ചേച്ചി, ഇവരെല്ലാവരും കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. പിന്നെ നമ്മുടെ അനില ചേച്ചി, രേഖ ചേച്ചി, സൽമയിത്ത, ലക്ഷ്മിപ്രിയ ചേച്ചി, ശരി ഉത്തരം പറഞ്ഞവരുടെ മാത്രം നമുക്ക് വായിക്കാം അല്ലേ. പിന്നെ നമുക്ക് നാരായണൻ ചേട്ടനെ, ഹായ് ശിബുമലയിൽ.
0: നാരായണൻ ചേട്ടാ നമസ്കാരം.
1: ഓർമ്മയുണ്ടോ ഏറ്റുമാനൂർ നാരായണൻ നായരെ?
0: നാരായണൻ ചേട്ടൻ എപ്പോഴും നമുക്ക് നമ്മുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ വിളിച്ചോണ്ടിരുന്നതാണ്. വലിയ സന്തോഷം. ഈ ഒരു ടൈമിൽ എന്ത് പറ്റി? ഈ ടൈമിൽ വരാറില്ല അദ്ദേഹം.
1: ഇല്ല, ശിബുചേട്ടൻ വന്നാ പിന്നെ ആര് സമയൊന്നും നോക്കത്തില്ലല്ലോ. അപ്പൊ എന്തായാലും അടുത്തത് നമുക്ക് സാനി ചേച്ചി. പിന്നെ നമുക്ക് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇതാരാണ്? നമ്മുടെ തെന്നിലാപുരം
0: മനോജ്.
1: മനോജ് ചേട്ടൻ, എൽസി ചേച്ചി, പിന്നെ നമുക്ക് ആശ ചേച്ചി തൊടുപുഴ, വിജയമ്മ ചേച്ചി. എന്തായാലും എന്റെ പിള്ളേരുടെ നല്ല പാട്ട് കേട്ടതിൽ സന്തോഷം.
0: ഞങ്ങളെന്താന്നറിയോ, നമ്മളൊരു ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പാടാൻ അറിയില്ലെങ്കിലും നമ്മള് ഹൃദയം തുറന്ന് അങ്ങ്
1: പാടുക.
0: എന്ത് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും ക്ഷമിക്കും.
1: റേഡിയോ ഓഫ് ചെയ്യത്തില്ലെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് പാടും. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, മിനി ചേച്ചി, ഗീത ചേച്ചി, ബിൻസി ചേച്ചി. പിന്നെ ഓപ്ഷൻ ആദ്യം പറയാൻ മേല, ഓപ്ഷൻ ഒക്കെ കൊടുത്തു ചേട്ടൻ.
0: ഓപ്ഷൻ ഒന്നുകൂടെ കൊടുക്കണോ? നാരായണൻ
1: കൊടുക്കും.
0: രണ്ട് ഓപ്ഷൻസ് തരികയാണ് നാരായണൻ ചേട്ടാ. ഇതിൽ ആദ്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാലേ എന്റെ ആത്മകഥയാണോ എന്ന് സംശയിക്കുന്നവരെ ധാരാളം പേരുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണോ?
2: അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ എന്റെ സ്വന്തം നാടാണ്.
1: അദ്ദേഹത്തിന്റേതാണോ? ഇനി എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ ഒരു ഓപ്ഷൻ വേണോ?
0: എന്നാ പിന്നെ വി എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് ചേട്ടൻ?
1: നോക്കാം. ആത്മജ ചേച്ചി, അതുപോലെ തന്നെ മനോജ് ഏട്ടൻ, മനോജ് തെന്നിലാപുരത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്ന്.
0: ആണോ? ആഹാ, അപ്പൊ നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ കൊള്ളസങ്കേതത്തിലേക്ക് വെൽക്കം ചെയ്താലോ. നമ്മുടെ ഇതൊരു കൊള്ളസങ്കേതമാണോ?
1: ഇത് ഇങ്ങോട്ടേക്ക്.
0: അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു സോങ് കൂടി കൊടുക്കാം.
1: ഹാപ്പി ബർത്ത്ഡേ ഇല്ലെങ്കിൽ പാടിയാ മതിയോ? കുഴപ്പമുണ്ടോ?
0: ഇല്ല. അപ്പൊ എല്ലാവിധ പിറന്നാൾ ആശംസകൾ പറയാ.
1: നല്ലത്. ഇല്ലെങ്കിൽ ഇനി ഇപ്പൊ പാടാ, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടേ. ഷീബ ചേച്ചി, ഷേർല ചേച്ചി, നമ്മുടെ സുജ ചേച്ചി, ഷംസുദിനിക്ക, നമ്മുടെ ലതിക ടീച്ചർ കേട്ടോ, മിനി മിനി ചേച്ചി വേറെ. ഓക്കെ, അപ്പൊ ഇനി ഉത്തരം പറഞ്ഞു ശിപിച്ചേട്ടാ.
0: ഇതിന്റെ റൈറ്റ് ആൻസർ ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മകഥയുടെ പേരാണ്.
1: യെസ്,
0: കാലം സാക്ഷി. റൈറ്റ് ആൻസർ,
1: റൈറ്റ് ആൻസർ പറഞ്ഞു കൊടുക്കതാ. കയ്യടിയോടെ കയ്യടി. ഓക്കെ, ഇനി നെക്സ്റ്റ്,
0: അടുത്ത ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കും. ഇതെല്ലാം ഈസി ആണെന്ന്
1: തോന്നുന്നുണ്ട്.
0: തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി.
1: എളുപ്പം.
0: നമ്മുടെ കയ്യിൽ
1: നിക്കത്തില്ല.
0: അപ്പൊ എത്രയും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. നമ്മുടെ മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് തകടകന്ന് മെസ്സേജ് അയച്ചോളൂ.
1: തകടകന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് അപ്പൊ പോയിട്ട് വന്നാലോ.
0: പോയിട്ട് വരാം, പോയിട്ട്
1: അല്ലേ. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ള സമയമില്ല, കാരണം ഇനി ടാലന്റ് ഓഫ് ദി ഡേ ആണ്. അവർക്ക് പാട്ട് പാടണം, അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോയിട്ട് വന്നിട്ട് ഇതിന്റെ ഉത്തരം നോക്കാം. അപ്പൊ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറഞ്ഞോ. തിരിഞ്ഞു നോക്കാൻ
0: കഴിയാത്ത ജീവി ഏതാണ്? തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, നമുക്ക് നോക്കാൻ പറ്റില്ല.
1: ശിബുന്ന് വിളിക്കുമ്പോഴത്തേക്കും
0: പക്ഷെ ഈ ജീവിക്ക് എന്തോ ഇത് പ്രകൃതിയുടെ ഒരു വികൃതി അല്ലേ? അങ്ങനെയാണ് അതിന്റെ ഒരു ഘടനാപരമായിട്ടുള്ള ഒരു സംഭവം.
1: തിരിഞ്ഞു നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ടാ, തിരിഞ്ഞു നോക്കില്ല.
1: അതല്ല, അത് ഓരോരുത്തരുടെ തിരിഞ്ഞു അത്ര ഗമയുള്ള ഒരാളാ.
0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய்.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
0: റേഡിയോ കഫേ.
6: റേഡിയോ കഫേയിൽ നമ്മളിങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി.
7: തിരിഞ്ഞു നോക്കാൻ കഴിയാത്തത്. സുജചേച്ചി, സുജചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ടകടക്കേന്ന് ചേട്ടന്റെ ടകടക്കേ ഉണ്ടല്ലോ, ഉത്തരം പറയും. അതാണ് നമ്മുടെ സുജചേച്ചി. പിന്നെ അതുപോലെ തന്നെ രാജപ്പൻചേട്ടൻ.
6: നമസ്കാരം. നമസ്കാരം.
7: രാജപ്പൻചേട്ടനും അതിന്റെ ആളാണ്. തിമിംഗലമാണോ എന്ന്
6: ചോദിച്ചു
7: തിരിഞ്ഞു നോക്കാം. അത് ഇങ്ങനെ ടക്കേന്ന് പറഞ്ഞു ചേട്ടന്റെ ടകടക്ക ഇപ്പൊ എനിക്കും കിട്ടിയോ?
6: കാര്യം ഈ തിമിംഗലം എന്ന് പറയുമ്പോ അതിനെ തിരിഞ്ഞു നോക്കാൻ സാധിക്കും.
7: അതെ, ആശചേച്ചിനെ ഓറിട്ടേ പറയത്തുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ളത്
6: എടുത്തോളൂ.
7: ഓറിട്ടിട്ട് മുതല പറഞ്ഞിട്ടുണ്ട്,
6: മുതലക്ക്
7: തിരിയാം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ പറയാം. അത് ആൻസർ ശരിയാണ്. ലിസി ചേച്ചി, ലിസി ചേച്ചി കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാനി ചേച്ചി റസീലത്തെ പന്നി.
6: നോക്കാൻ
7: പറ്റും. ഇനിയിപ്പൊ പറ്റത്തില്ലല്ലോ, ഞങ്ങള് നോക്കിക്കും, അത്രേ ഉള്ളൂ. വിജയമ്മ ചേച്ചി ആണോ മക്കളെ? ആണോ, ശരിയാ.
6: വിജയമ്മ ചേച്ചി, കൺഗ്രാജുലേഷൻസ്.
7: അതെ.
6: ഒപ്പം നമുക്ക് ഒരു തവളയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ഉത്തരം വന്നിട്ടുണ്ട്.
7: തവളയോ?
6: തവള. തവളയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും.
7: തവളയൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളൊന്നും പെട്ടെന്ന്
6: നോക്കുന്നുണ്ട്, ആര് ശ്രദ്ധിക്കാൻ.
7: തവളെ കണ്ട നമ്മള് അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് നോക്കിക്കൊണ്ടിരിക്കും.
6: അതെ, അതെന്താണെന്നറിയാം. അതിന് അതിന്റേതായിട്ടുള്ള ഒരു
7: ഭംഗിയുണ്ട്.
6: അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയുടെ ഒരു
7: വികൃതി.
6: വികൃതി അല്ല ഇത്, കരവിരുതെന്ന് വേണമെങ്കിലും പറയാം.
7: ഇതൊന്നും അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ബ്രേക്കിന് മുമ്പേ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അതുകൊണ്ടല്ലേ ഞാൻ റിപ്പീറ്റ് ചെയ്തത്.
6: ആണല്ലേ?
7: ഇപ്പൊ ഇതാ ചേട്ടാ പെട്ടെന്ന് മാറ്റും.
6: അതെ, പ്രകൃതിയുടെ ഒരു വികൃതി. അപ്പൊ ഇത് ഏതാണ് ഈ ഒരു ജീവി? നമുക്ക് വളരെയധികം അടുത്ത് പരിചയമുള്ള ഒരു ജീവിയാണ്.
7: അതെ.
6: ചിലര് വേറെ മറ്റൊരു
7: പിന്നെ എത്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കല്ലേ. കങ്കാരു ആണോന്ന് ലക്ഷ്മി പ്രിയ
6: ചേച്ചി. ഓസ്ട്രേലിയ നമ്മൾ പോയി കഴിഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ച്
7: ചേട്ടൻ നോക്കിയായിരുന്നു അവിടെ പോയപ്പോ.
6: നോക്കി
7: കങ്കാരു തിരിഞ്ഞു നോക്കി. അത് നോക്കുന്നുണ്ടോന്ന് അറിയാൻ ഓസ്ട്രേലിയ വരെ
6: പോയിട്ടുണ്ടായിരുന്നു.
7: കണ്ടു ചേട്ടൻ ഇതെല്ലാം തെളിവെടുപ്പ് നടത്തിട്ട് വന്നിരിക്കുന്നത്. സൽമൈത്ത, ലേഖ ചേച്ചി, അതുപോലെ ഷീബ ചേച്ചി ഒക്കെ കറക്റ്റ് ആൻസർ. സലിലേട്ടൻ ദുബായിൽ നിന്ന്, നമ്മുടെ അന്ന ചേച്ചി, ഗീത ചേച്ചി, ഷീജ ചേച്ചി. ഷീജ ചേച്ചി അതിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ അയച്ചിരിക്കുന്നു. ആത്മജ ചേച്ചി.
6: ആത്മജ ചേച്ചി നമസ്കാരം. ആത്മജ നമസ്കാരം ഉണ്ട് കേട്ടോ.
7: ലതിക ടീച്ചർ തത്ത മാറ്റി ഇപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
6: നാരായണൻ ചേട്ടൻ ഏറ്റുമാനൂരിൽ നിന്നും. അപ്പൊ ഏറ്റുമാൻ 7.5 പൊന്നാനാന്ന് പറയുന്നത് നമുക്ക് 7.5 പൊന്നാനയുടെ നാടാണ്
7: ഏറ്റുമാനൂര്.
6: ഏറ്റുമാനൂർ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഏറ്റുമാനൂരിൽ നിന്നുള്ള നാരായണൻ ചേട്ടന്റെ റൈറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. കൺഗ്രാജുലേഷൻ.
7: കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അടുത്തത് നമ്മുടെ മത്സ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മനോജേട്ടൻ.
6: മനോജ്, അതെന്നത് അങ്ങനെ പറയുന്നത്? മത്സ്യത്തിന് തിരിഞ്ഞു നോക്കാൻ സാധിക്കുമല്ലോ.
7: എത്ര പെട്ടെന്ന്?
6: പിന്നെ എത്ര പെട്ടെന്ന് സാധിക്കും.
7: ആ അടുത്തത് ഗിരീഷിടെ തെറ്റിപ്പോയി. തിമിംഗലം എനിക്ക് അറിയത്തില്ല. പിന്നല്ല ബിൻസ് ചേച്ചി, വൈക്കങ്കാരിക്ക് അത്ര ആലോചിക്കാനൊന്നും വയ്യാന്നാ പറയുന്നത്. ഷൈജ ചേച്ചി, ഷേർലി ചേച്ചി, ശംസദിനിക്ക, മിനി ചേച്ചി. കറക്റ്റ് ഉത്തരം വന്നിട്ടുണ്ട് കേട്ടോ. വിനീത മനോജ് കുമാർ. എന്താണെന്നറിയോ? കടമാങ്ങിയാണ്. തിരിഞ്ഞുനോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഉത്തരം പറയാം.
6: റൈറ്റ് ആൻസർ ആനയാണ്.
7: യെസ്, ആനയാണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ദാ ക്ലാപ്പ് തരുന്നു, ക്ലാപ്പ് തരുന്നു. നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാണല്ലേ, സമയം കുറവാണ്. നമുക്ക്
6: അതെ, നമുക്ക് ഒട്ടും വൈകി.
7: മാത്രല്ല, അഞ്ചുമണിയുടെ പരിപാടി പോയില്ലെങ്കിൽ ഇവിടെ വലിയ വിഷയമാവും ചേട്ടാ.
6: അത് ആരുടെ പ്രോഗ്രാമാണ്?
7: അത് അമൃത കർത്തിയുടെ പരിപാടിയാണ്.
6: അയ്യോ, എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും.
7: അതെ അതെ.
6: അപ്പോ അടുത്ത് നമ്മള് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു, ടാലന്റ് ഓഫ് ദി ഡേ.

0: നമുക്ക്
1: ഒരു പരിഭവം, സ്നേഹത്തിൽ ചാലിച്ചൊരു പരിഭവമാണ് ഇത്. അയച്ചിരിക്കുന്നത് മുഹമ്മദ് വടക്കേ വാമനൂരാണ്. ഇക്ക പറഞ്ഞിരിക്കുന്നത് എന്റെ പേര് വായിച്ചില്ല കേട്ടോ, ആനാന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് പി വി മുഹമ്മദ് പറഞ്ഞത്.
0: ഇക്ക ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ട് നമ്മുടെ കയ്യിന്ന് പോയതായിരിക്കും. പിന്നെ ഒരു എന്താണ് പാട്ടാണോ വല്ല ആണോ മുഹമ്മദ് അയച്ചിരിക്കുന്നതെന്ന്
1: അറിയത്തില്ലല്ലോ. നമുക്ക് പിന്നീട് നോക്കാം.
0: ഓക്കെ, അടുത്തത് അടുത്ത പാട്ട് അയച്ചിരിക്കുന്നത് നമ്മുടെ സാനി ചേച്ചി അയച്ചിട്ടുണ്ട്. കേൾക്കാം.
1: കേൾക്കാം.
0: ഓക്കേ.

0: ഓക്കേ, സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി. ഷീജ ചേച്ചി,
1: ഇനിയും പാട്ടുകൾ കേൾപ്പിക്കാൻ ബാക്കി നിൽക്കുക.
0: ബാക്കിയുണ്ട്, പക്ഷെ നമുക്ക് ടൈം
1: അനുവദിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഗംഭീര പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു എന്താണ് ഒരു പാർട്ടിസിപ്പേഷൻ കാരണം തന്നെയാണ് ഈ ഷോ ഗംഭീരമായിട്ട് പോകുന്നത്.
0: അതെ, അപ്പൊ വിഷമിക്കണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും പാട്ടുകൾ എല്ലാ ദിവസവും നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ നാളെയും അടുത്ത ദിവസം ഒക്കെ ഉണ്ടല്ലോ.
1: നിങ്ങൾ ഇത് നമ്മുടെ ഇത് റേഡിയോ കഫേ ആണെങ്കിലും നിങ്ങൾ ഇത് മ്യൂസിക് കഫേ ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ,
1: ഗംഭീരമായിരിക്കുന്നു, എല്ലാവർക്കും ഒരു നിറഞ്ഞ കൈയടി നൽകുകയാണ്. കാരണം സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ശിവചേട്ടൻ നമ്മുടെ ഷോയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്.
1: പോകുമ്പോൾ റേഡിയോ കഫേ ഇല്ല.
0: അതെ അതെ അതെ,
1: ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് റേഡിയോ കഫേ.
0: അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നില്ലേ,
1: ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. എല്ലാവർക്കും പങ്കെടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയുന്നില്ല.
0: അതെ, 5 മണി കഴിഞ്ഞ് നമുക്ക് ചായ ഇരുന്ന് തണുക്കുന്നു.
1: അയ്യോ,
0: ചായ തണുത്തു കഴിഞ്ഞ പിന്നെ ശിവചേട്ടന് പറ്റില്ല.
1: ഇത് ഇതെന്താണെന്നറിയോ, ഇത് ഡാർജിലിംഗ് ടീ ആണ് ഞാൻ പറഞ്ഞത്.
0: എന്തു
1: ഡാർജിലിംഗ് ടീ ഇല്ലേ, കഴിച്ചിട്ടുണ്ടോ ഡാർജിലിംഗ് ടീ?
0: ഇല്ല ചേട്ടാ, ഞാൻ അത് കഴിച്ചിട്ടില്ല.
1: കഴിക്കണ്ടേ, ഇടയ്ക്കൊക്കെ ഡാർജിലിംഗ് ടീ ഒക്കെ കഴിക്കണ്ടേ.
0: നിങ്ങളൊക്കെ വലിയ ഗൾഫ്.
1: ഞാൻ അതെന്താണെന്നറിയോ, ഞാൻ ശംഖുപുഷ്പം ചായ കഴിച്ചിട്ടുണ്ടോ?
0: ശംഖുപുഷ്പം ചായ ഞാൻ
1: കുടിച്ചിട്ടുണ്ട്. ഡാർജിലിംഗ് ടീ കഴിച്ചിട്ടേ ഇല്ല.
0: ഇല്ല,
1: നാളെ ആവട്ടെ.
0: ഞാനൊരു
1: വാക്ക് പറഞ്ഞാൽ വാക്കാണ്,
0: വാക്കല്ല.
1: അപ്പൊ എല്ലാവർക്കും നല്ലൊരു സഹനം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് നാളെ റീവൈൻഡ് ആവും. ഒപ്പം തന്നെ 7 മണിക്ക് ദീപ ഉണ്ടാവും, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചച്ചാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ദീപ.
1: ഞാൻ ആർജെ ശിബുമലി.
0: കേട്ടോണ്ടിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
1: നാട്ടുകാർക്ക്
0: കൂട്ടായി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 ചെറുകഥകളുടെ ലോകമായ കഥാസരിസാഗരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജ് കുമാർ ടി എൻ എഴുതിയ കുറിഞ്ഞിമല. തൂമഞ്ഞ തുള്ളിയിൽ ആകെ നനഞ്ഞു തണുത്തു വിറച്ചു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂവുകൾക്ക് ഇളം കാറ്റിനെ താങ്ങാൻ കൂട്ടുകൂടി നിന്നിട്ടും വിറയൽ ബാക്കി. ആ കുന്നിൻ ചരിവിലൂടെ നടക്കുമ്പോൾ അയാൾക്കൊരു വിചിത്രമായ ഏകാന്തത തോന്നിയിരുന്നു. ആരെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല, ആരോടും പകയില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും അയാൾ കാരണം ഉണ്ടാകരുതേ, ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചാലും അവരോട് ദേഷ്യം തോന്നരുതേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു സാധു, ഒറ്റപ്പെട്ടവൻ, ഏകാന്തൻ. പക്ഷേ എങ്ങനെയോ ഉള്ളിലൊരു ഇടമൊഴിഞ്ഞുകിടക്കുന്നതുപോലെ അയാൾക്ക് എപ്പോഴും തോന്നിയിരുന്നു, എന്തിനോ കാതോർക്കും പോലെ. അപ്പോഴാണ് അയാൾ അരികിൽ അതിനെ കണ്ടത്. മറ്റെല്ലാ കുറിഞ്ഞിച്ചെടികളിൽ നിന്നും അല്പം മാറി ഒറ്റയ്ക്ക് നിന്ന ഒരു നീല കുറിഞ്ഞി. അതിന്റെ മേലുള്ള വെളുത്ത മഞ്ഞിൻ പൊട്ടുകൾ നീലയോട് കലർന്ന് പ്രഭാതസൂര്യന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ മിന്നി നിന്നു. ഒരു പൂവാണെന്ന് തോന്നിയില്ല, ഒരാളെ പോലെ തോന്നി. ഒരുപക്ഷെ അയാളെ കാത്തുനിന്ന ഒരാളെ പോലെ. അയാൾ മെല്ലെ അതിന്റെ അടുത്തേക്ക് ചെന്നു, കൊമ്പുകൾ മെല്ലെ അടുപ്പിച്ചു പിടിച്ചു. ഒരു കുഞ്ഞിനെ പോലെ നിർമ്മലമായ പൂവിതളിൽ ഉമ്മ വെച്ചു. അതൊന്നാകെ നാണവും തണുപ്പും കൊണ്ട് കൂമ്പിപ്പോയി. വല്ലാത്ത സന്തോഷത്തിലാണോ എന്നറിയില്ല, പൂവിന്റെ സൗന്ദര്യം വല്ലാതെ കൂടിയതുപോലെ തോന്നി അയാൾക്ക്. പ്രഭാതത്തിന്റെ മഞ്ഞുകുളിരിൽ അയാൾക്കും വല്ലാത്ത തണുപ്പ് തോന്നി, അസ്ഥിയെ തുളയ്ക്കുന്ന തണുപ്പ്. പക്ഷേ അയാൾ ചൂളിയില്ല, കാരണം ഒറ്റക്കിരിപ്പിന്റെ ഒറ്റ നടപ്പിന്റെ ചൂടിൽ അയാൾ വെന്തുരുകിപ്പോയതുപോലെയായിരുന്നു. ഒറ്റകളായ കുറിഞ്ഞിച്ചെടിയും അയാളും ചേർന്ന് ആ തണുപ്പിനെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അയാൾ അതിനെ കൈകളും നെഞ്ചും കൊണ്ട് പുതപ്പിച്ചു. ആ രക്ഷയിൽ കൊച്ചുപൂവ് ഉറങ്ങിയോ ആവോ. എന്തു ചോദിച്ചിട്ടും അതുവരെ വിറച്ചു മിണ്ടാതെ നിന്ന കുറിഞ്ഞി ഇളം വെയിലിന്റെ ചൂട് എത്തിത്തുടങ്ങിയപ്പോൾ ആദ്യമായി സംസാരിച്ചു. കുറിഞ്ഞിക്ക് ഇതൊരു ശീലമാണ്, അത് തുടർന്നു. പൂക്കുക, തണുപ്പേറ്റി വിറയ്ക്കുക, പിന്നെ പ്രഭാതസൂര്യന്റെ ചൂടിൽ വീണ്ടും ഉയർന്നു നിൽക്കുക. അയാൾ അതിനെ നോക്കി എന്തോ ഉള്ളിൽ പിടഞ്ഞു. എന്നോടൊപ്പം വരാമോ? അയാൾ കുറിഞ്ഞിയോട് ചോദിച്ചു. എന്റെ വീട്ടിൽ ഒരു കുഞ്ഞു കുന്നുണ്ടാക്കാം, നിന്നെ അവിടെ വയ്ക്കാം, തണുപ്പേൽക്കാതെ നോക്കാം, ദിവസവും സംസാരിക്കാം. കുറിഞ്ഞി ശ്രദ്ധിച്ചു കേട്ടു, പിന്നെ വെറുതെ ചിരിച്ചു. അത് അയാളുടെ കൈക്കുടന്നേൽ നിന്ന് മെല്ലെ മാറി പ്രഭാതത്തിന്റെ സൂര്യരശ്മിയിലേക്ക് തലതിരിച്ചു. അതിന്റെ ഇതളുകളിലെ മഞ്ഞുതുള്ളികൾ ഉരുകി വീണു. തല ഉയർന്നപ്പോൾ അത് പറഞ്ഞു, നഷ്ടപ്പെടാതിരിക്കാനല്ല സ്നേഹിക്കേണ്ടത്, ചിലരെ അവരുടെ സ്ഥലത്ത് പോക്കാൻ വിട്ടുകൊടുക്കാനാണ്. സ്നേഹം അതിനൊരു മറ മാത്രം. അയാൾ ഞെട്ടിപ്പോയി. നഷ്ടപ്പെടുന്നത് എന്തിനേയും മറന്നാലും സ്നേഹനഷ്ടം അയാൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്ര വിഹല്ലുതയാർന്ന അനുഭവമായിരുന്നു. അയാളുടെ ബോധം ശൂന്യമായി. ആ ശൂന്യതയിൽ ആദ്യം മുതലുള്ള വേദനയുണ്ടായി. കാരണം അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത് അയാൾ ആ പൂവുമായി പ്രണയത്തിലായിരുന്നു എന്ന്. എന്നാൽ തനിക്ക് തിരികെ കിട്ടിയത് പ്രണയമല്ല, സ്നേഹനഷ്ടമാണ് എന്ന്. അടുത്ത നിമിഷം അയാൾക്കെല്ലാം ഒരു വിഭ്രകാത്മക സ്വപ്നം പോലെ തോന്നി. കുന്നിൻ ചെരുവിലെ കുറിഞ്ഞിക്കാട്ടിൽ അയാൾ മെല്ലെ ഇതളുകളുടെ സ്നേഹം നഷ്ടമായ മഞ്ഞുതുള്ളികൾക്കൊപ്പം ഉരുകിയിറങ്ങി മണ്ണോട് ചേർന്നുകൊണ്ടിരുന്നു. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സൂര്യരശ്മിയോട് ചിരിച്ചു കുശലം പറഞ്ഞു നിന്നിരുന്ന കുറിഞ്ഞിപ്പൂവ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അതിനെ തലോടി നിന്ന പ്രഭാതകിരണം നീളം വെച്ച്
അടുത്ത കുറിഞ്ഞിയിലേക്ക് പോയിരുന്നു. തല നീട്ടി അതയാൾ

നഷ്ടത്തെയോർത്ത്. റേഡിയോ മെക്ഫാസ്റ്റ് 90.4 കഥാസരിത് സാഗരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ട കഥ തിരുവല്ല മെക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജ്കുമാർ ടി എൻ എഴുതിയ കുറിഞ്ഞിമല. ഇന്ന് ഈ കഥ നിങ്ങൾക്കായി സമ്മാനിച്ചുകൊണ്ട് കഥാസരിത് സാഗരത്തിൽ നിന്ന് ഇവിടെ പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ரெடி மேக்ஃபாஸ்ட் 90.4 டைம் செக்
1: 6 o'clock. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്പാസ് 90.4.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 24 புளிமூட்டில் சில்க்ஸ்,
1: புளிமூட்டில் சில்க்ஸ் திருவல்ல அல்மாரா பை புளிமூட்டில் சில்க்ஸ் கொச்சி.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.
1: റേഡിയോ മാക്ഫസ് 90.4 ൽ ഇനി ഒ എൻ വി കുറിപ്പ് രചിച്ച് സ്റ്റീവി സംഗീതം നൽകി. കെ എസ് ചിത്രയും ശരത്തും ചേർന്ന് ആലപിച്ച അവതരണ ഗാനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചി. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
1: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് എംപി ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, ഡിഎംകെ തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9-നാണ് തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000-ത്തോളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും, 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്തുചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൌണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും. പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദരകരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കൊച്ചി
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്.
1: 7 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് 7 മണി മുതൽ 8 മണി വരെ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് കേൾക്കാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കും അല്ലെ, അല്ലെങ്കിൽ കാതോർത്തിരിക്കും ഏതൊക്കെ പാട്ടുകൾ ആരൊക്കെ ചോദിക്കും, വിളിച്ചാൽ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവും. അപ്പൊ ഇന്നും സോങ്സ് ഓൺ ഡിമാൻഡിൽ എല്ലാവരും പാട്ടൊക്കെ ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെയുള്ളത് ദീപ, സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ ഇഷ്ടമുള്ള പാട്ടിനായിട്ട് വിളിക്കുന്ന നമ്പർ 0469273030 0469293333 0469293333. ഓരോ ദിവസവും നമുക്ക് ഓരോരോ പാട്ടുകളായിരിക്കും മനസ്സിൽ വരുന്നത്. ഇന്ന് നമുക്ക് കേൾക്കണം എന്ന് തോന്നുന്ന പാട്ടുകളായിരിക്കില്ല ഒരു പക്ഷെ നാളെ. അപ്പൊ അങ്ങനെ പാട്ടുകളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പാടിയ ആൾക്കാരുടെ ചില പാട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെയാണ് സോങ്സ് ഓൺ ഡിമാൻഡിൽ എല്ലാവരും പാട്ട് ചോദിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ദിവസമുള്ള ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ആ പാട്ട് കേൾക്കാൻ തോന്നും, ചില ദിവസങ്ങളിൽ അതെല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കണമെന്ന് തോന്നും. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടില്ല, എന്റെ പ്ലേലിസ്റ്റിൽ തന്നെ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ അത് ചില പാട്ടുകൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു മൂഡിലുള്ള പാട്ടുകളായിരിക്കും കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് പാട്ടിനോടുള്ളത്. അതിങ്ങനെ ഓരോ തരത്തിലുള്ള, ഇപ്പം നൈറ്റൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ കേൾക്കാൻ പറ്റുന്ന വളരെ കാം ആയിട്ടുള്ള പാട്ടുകളായിരിക്കും. അങ്ങനെ വെറൈറ്റി സോങ്സ് ഒക്കെയാണ് നമ്മൾ ഓരോ ദിവസവും ചോദിക്കുന്നത് അല്ലേ. പിന്നെ നമ്മളുടെ സോങ്സ് ഓൺ ഡിമാൻഡിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും പാട്ട് കേട്ട് കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9449573333 9495730333. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് കേൾക്കാൻ പോകുന്ന പാട്ട്, നമുക്കറിയാം ഇന്ന് റീൽസിലും കാര്യങ്ങളിലൊക്കെ പഴയ പാട്ടുകൾ അല്ലെങ്കിൽ 80s 90s പാട്ടുകളൊക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് പാട്ടിന്റെ അനുപല്ലവി പോർഷനോ അല്ലെങ്കിൽ ചരണത്തിന്റെ പോർഷനോ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് താളവട്ടം മൂവിയിലെ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന, ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ഒക്കെ വൈബ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഈ വഴിയരികിൽ ഈ തിരുനടയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല റീൽസ് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പം മുതൽ ഞാൻ വിചാരിക്കുക, കുറേ സമയമായിട്ട് ഞാൻ ആ പാട്ടിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു. എങ്കിൽ പിന്നെ ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ ഫസ്റ്റ് ഈ പാട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചു. ദാസേട്ടൻ പാടിയ പാട്ട് പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജമണി സാറാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ 0469273033 എന്ന നമ്പറിലേക്ക്.

0: അങ്ങനെ നല്ല രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാനായിട്ട്. നല്ലൊരു ഒരു 80s 90s മൂഡിലേക്ക് ലാലേട്ടന്റെ ആ ഒരു പാട്ടിന്റെ സീൻസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അല്ലെ. ഇനിയിപ്പോ നിങ്ങളുടെ സമയമാണ്, ഞാൻ ഇനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല. വിളിക്കുന്ന നമ്പർ 0469270333. നമ്മുടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്. ഗംഗാധരൻ ചേട്ടൻ കണ്ണൂർ അല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് സുഖം സുഖകരം എന്ന ഫിലിമിലെ യേശുദാസും സംഘവും പാടിയ ഒരു പാട്ടുണ്ട്,
0: ആ പാട്ടാണ് വേണ്ടത്. അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു.
1: റെയർ ആയിട്ടുള്ള പാട്ടാണ്.
0: അതെ അതെ, ഞാനും അധികം കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം ആ പാട്ട്.
1: സൗഹൃദവാണി.
0: ഓക്കെ, അപ്പൊ സൗഹൃദവാണിയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ ഗംഗാധരൻ ചേട്ടനാണ്. സുഖം സുഖകരം എന്ന സിനിമയിലെ വേറെ ഒന്ന് രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ പാട്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ടാണ്, അധികം ആരും കേൾക്കാത്ത പാട്ട്. അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡിൽ എല്ലാവരും ചോദിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്

0: മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂർ. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: അങ്ങനെ നമ്മൾ വീണ്ടും സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ ഹലോ. അത് ശരി, ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്നത് അങ്ങേ തലക്കിൽ നിന്ന് ശബ്ദമൊന്നും വരുന്നില്ലല്ലോ. നമ്മുടെ അനിലേടനായിരുന്നു വിളിച്ചിരുന്നത്, ഇപ്പൊ കോളിൽ എന്ത് പറ്റിയെന്ന് അറിയില്ല. ഹലോ ഹലോ. കോളിനെന്തോ സംഭവിച്ചു കേട്ടോ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. രുദ്രാക്ഷം സിനിമയിലെ ശ്രീ പാർവതി പാഹിമാം എന്നുള്ള പാട്ടായിരുന്നു അനിലേട്ടൻ ചോദിച്ചത്. നമ്മുടെ അനിൽ വായ്പൂരാണ് വിളിച്ചത്. രഞ്ജി പണിക്കർ ലിറിക്സ് ചെയ്ത്, ശരത് സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്. എന്തായാലും ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് മൊമെന്റിൽ കോള് കട്ടായിപ്പോയി. കുഴപ്പമില്ല, എന്തായാലും അനിലേട്ട പാട്ട് വരുന്നുണ്ട് കേട്ടോളൂ കേട്ടോ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. എന്താണ് ബഷീർക്ക വിശേഷം?
1: ഹാപ്പി, സന്തോഷം.
0: സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും. അപ്പൊ ഇത് ഏത് പാട്ടാ? സന്തോഷം കൂട്ടാനായിട്ട് ഒരു പാട്ട് വെച്ചിടാം.
1: ആ, ഒരു പഴയ പാട്ടായിക്കോട്ടെ, മലയാളം.
0: ഏത് പാട്ടാ?
1: നമ്മുടെ ആനന്ദക്കം തിലാനൂർ, നമ്മുടെ അൻസാർക്ക കരുനാഗപ്പള്ളി, നമ്മുടെ മുഹമ്മദ്ക്ക പട്ടാമ്പി, പിന്നെ നമ്മുടെ ശ്രീപച്ചേച്ചി കുമരകം, അതോടൊപ്പം തന്നെ നമ്മുടെ കാതോരം ഗ്രൂപ്പിലെ എല്ലാവർക്കും, അതോടൊപ്പം തന്നെ സൗഹൃദമാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം.
1: അതോടൊപ്പം തന്നെ എല്ലാവർക്കും വാരി കോരി നല്ലൊരു എന്താ പറയാ,
0: ശുഭരാത്രി സ്നേഹം. ഓക്കെ, അപ്പൊ ബഷീറിക്കേക്ക് ഞങ്ങള് വാരിക്കൊരു സ്നേഹവും അതുപോലെ ഒരു ശുഭരാത്രിയും തരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബഷീറിക്കയാണ് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിലെ പാട്ടാ ചോദിച്ചിരിക്കുന്നത്. ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. പിന്നെ യൂസഫ് അലി കേച്ചേരി അദ്ദേഹമാണ് വരികൾ എഴുതിയിരിക്കുന്നത്. കെ ജെ ജോയിയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. അനിലേടന് ഒരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം നമ്മൾ പാട്ട് വെച്ചുകൊടുത്തല്ലോ അതിനു വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മുഹമ്മദ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് റേഡിയോ മാക്ഫാസ്റ്റ്, ദേഷ്യവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്, ശാന്തമായതിന് ശേഷമേ മനസ്സിലാവൂ നഷ്ടം എത്രമാത്രം വലുതാണെന്ന്. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പി വി മുഹമ്മദ്, വടക്കേ വാമനൂർ. ഓക്കെ മുഹമ്മദ്ക്ക, തിരിച്ചും ശുഭരാത്രി. എങ്കിൽ നമുക്ക് ബഷീർക്കയുടെ പാട്ടങ്ങ് വെച്ചുകൊടുത്തേക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക് ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0469273033. നെക്സ്റ്റ് കോളർ, ഹലോ.
3: ഹലോ, ഗുഡ് ഈവനിംഗ്.
2: ഗുഡ് ഈവനിംഗ്, നാരായണൻ ചേട്ടൻ ഏറ്റുമാനൂരിൽ നിന്ന് ഏത് പാട്ടാ ചോദിക്കുന്നത്?
3: എനിക്ക് വേണ്ടത് കോഴി മിനു ഗയാന്നുള്ള സിനിമയിലെ കോഴി മിനു ഗയാന്നുള്ള പാട്ട്.
2: ആ പാട്ട് തന്നെ നല്ല പാട്ടാണ്. ഒരു സമയം, ഒരു സമയത്ത് നല്ല, ഇപ്പോഴും ട്രെൻഡ് ആണ്, എന്നാലും ഒരു സമയത്ത് എല്ലാരും ആ പറഞ്ഞോ. അപ്പൊ വിചാരിച്ചു ചോദിച്ചേക്കാം, എന്നാ ശരി പാട്ട് വെച്ചുതരാം കേട്ടോ.
3: പിന്നെ ഈ പാട്ട് നമ്മുടെ പി കെ വേണുഗോപാൽ കിടങ്ങറ, ശീബ കുമരകം, പിന്നെ ഇവരെല്ലാം സൗഹൃദമാണിലുള്ള, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് സമർപ്പിക്കാം.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് വെച്ചുകൊടുക്കാം കേട്ടോ.
3: ഓക്കെ,
2: കോയി മിൽഗയ എന്നുള്ള പാട്ട് എന്തായാലും എല്ലാവർക്കും, ഈ പാട്ട് ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു. ഒരു സമയത്തെന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ പാട്ടൊക്കെ ഒരു നൊസ്റ്റോ ഫീൽ ആണല്ലേ. പ്രത്യേകിച്ച് ഹിന്ദി പാട്ട് 80s 90s സോങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ പാട്ട് വെച്ചുതരാം. അതിന് മുൻപായിട്ട് നമുക്കൊരു മെസ്സേജ്, ശ്രീധരൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ദീപ. ചുരുട്ടി പിടിച്ച കൈകളുമായി ഈ ലോകത്തേക്ക് വന്ന നമ്മൾ ഒരു കാര്യം ഓർക്കണം, നിവർത്തി പിടിച്ച കൈകളുമായി മടങ്ങി പോകേണ്ടവരാണെന്ന് സത്യം. ഷാജു മടത്തുംപടി, ആനന്ദൻ ചേട്ടൻ, അനിലേട്ടൻ, ഷീബ കുമരകം, ബിന്ദു, ദിലീപ്, കൊടകര എന്നീ പ്രിയ ശ്രോതാക്കൾക്ക് ഒരു ശുഭരാത്രി, സുഖനിദ്ര നേരുന്നു. ശ്രീധരൻ അവണൂർ. ചിച്ചോറിലൂടെ ദാസേട്ടനെ ബോളിവുഡിൽ പ്രശസ്തനാക്കിയ രവീന്ദ്ര ജെയിൻ മലയാളിക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ ചിത്രമല്ലേ സുഖം സുഖകരം, അദ്ദേഹത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള സിനിമയാണ്. മറ്റൊന്ന് സുജാത, സുജാതയിലെ പാട്ടുകൾ ഹിറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ശ്രീധരൻ ചേട്ടാ, ഒരു ശുഭരാത്രി അറിയിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ഒരടിപൊളി സോങ് കേട്ടല്ലേ. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ പോയി വന്നതുപോലെ തോന്നും ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോ. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, യെസ്, ഹലോ, രഘുചേട്ടാ. എന്തുണ്ട് രഘുചേട്ടാ, ഇന്ന് ഏത് പാട്ട് കേൾക്കണം? ഓങ്കാരമൂർത്തിയോ ചിറയിൽ അല്ലേ. ശരി, പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ രഘുചേട്ടന് നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാണ് ഹരി കൊടപ്പനക്കൊന്ന. അദ്ദേഹമാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്, പിന്നെ വിദ്യാധരൻ മാസ്റ്ററാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു സോങ് ആണ്. പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് ഒരു മെസ്സേജിലേക്ക് പോകാം. ലൂസി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ദീപ, എന്റെ ചാച്ചന്റെ സഹോദരിയുടെ മകൻ അജൂബ് ആന്റണിയുടെ ജന്മദിനമാണ്. വിളിച്ചൊരു ഗാനം ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചുമയും തൊണ്ടയടപ്പും ഉള്ളതിനാൽ വിളിക്കുന്നില്ല. അജൂബ് വിദേശത്താണ് എങ്കിലും ഇന്നത്തെ അവസാന ഗാനം അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ ഞാൻ ഹാപ്പിയാകും. സോങ്സ് ഓൺ ഡിമാൻഡിന്റെ അവസാന ഗാനം വരെ ഒപ്പം ഞാനും ഉണ്ടാകും. ശുഭരാത്രി നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ലൂസി ആന്റണി, കടവന്ത്ര. തീർച്ചയായിട്ടും ഇന്നത്തെ പാട്ടുകളൊക്കെ അജൂബ് ആന്റണി സ്പെഷ്യൽ ആയിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ജന്മദിനത്തിന്റെ ഒരു ആശംസകളും പറയുന്നു. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഗാനം നമ്മുടെ ലൂസി ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് അജൂബ് ആന്റണിക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ഇന്നത്തെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ലൂസി ചേച്ചിക്കും ഒരു ശുഭരാത്രി അറിയിക്കുന്നു. നെക്സ്റ്റ് ലേഖ ചേച്ചി, ഇന്ന് കഴിഞ്ഞു എല്ലാ ആശങ്കകളെയും ഈ രാത്രി ഉപേക്ഷിക്കുക, നാളെ പുതിയ തുടക്കമാണ്. ശുഭരാത്രി ലേഖ ചേച്ചി, ശുഭരാത്രി. ഇനി നമുക്ക് പാട്ട് കേൾക്കാം. സ്റ്റേ ട്യൂൺ, റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: സോങ്സ് ഓൺ ഡിമാൻഡിൽ അടുത്ത പാട്ട് ചോദിക്കാനായിട്ട് ആരാണ് എത്തിയിരിക്കുന്നത് നോക്കാം. ഹലോ,
3: നമസ്കാരം ദീപ, ജോമോനാണ്.
2: നമസ്കാരം ജോമോൻ ചേട്ടാ, പറയൂ, ഏത് പാട്ടാ വേണ്ടേ?
3: ഇന്ന് ചാർലി എസ്എമ്മിന്റെ പുലരികളോ എന്നുള്ള പാട്ട്.
2: പുലരികളോ സന്ധ്യകളോ എന്നുള്ള പാട്ടല്ലേ?
3: അതെ.
2: ഓക്കെ, കുറച്ച് പുതിയ പാട്ടാവാന്ന് വിചാരിച്ചു.
3: അതെ,
2: നല്ല പാട്ടാണല്ലോ. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ജോമോൻ ചേട്ടനാണ് വിളിച്ചത്. ചാർലി സിനിമയിൽ ശക്തിശ്രീ ഗോപാലൻ അതുപോലെ മുഹമ്മദ് മക്ബൂൽ മൻസൂറും കൂടി ചേർന്ന് പാടിയിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഒരു പാട്ടാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ അദ്ദേഹമാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഷംസുദ്ദീനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ദീപ, പാട്ട് കേൾക്കുന്നു, സൂപ്പർ അവതരണം, സൂപ്പർ ഗാനങ്ങൾ. താങ്ക് യു ഷംസുദ്ദീനിക്ക, ഒരു ശുഭരാത്രി. ഗിരീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ദീപ, ഇന്ന് റേഡിയോ കഫേ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ദീപയുടെ കൂടെ ശിബുചേട്ടന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു റെക്കോർഡ് പ്രോഗ്രാം ആയിരിക്കുമെന്ന്. പിന്നീടാണ് മനസ്സിലായത് ലൈവ് പ്രോഗ്രാം ആണെന്ന്. ദീപയും ശിബുചേട്ടനും കൂടി അവതരിപ്പിച്ചപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം സൂപ്പറായി, ശുഭരാത്രി. താങ്ക് യു ഗിരീഷ് ഏട്ടാ. ഇടയ്ക്ക് എപ്പോഴോ ഞാനിങ്ങനെ കണ്ടിരുന്നു, റിപ്പീറ്റ് ആണോ എന്ന് ചോദിച്ചത്, പിന്നെ ആ മെസ്സേജ് ഞാൻ പിന്നെ കണ്ടില്ല. അപ്പൊ നമ്മുടെ ശിബുചേട്ടൻ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് ലൈവ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഗിരീഷ് ചേട്ടൻ ഒരു ശുഭരാത്രി അറിയിക്കുന്നു. ആനന്ദൻ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമസ്കാരം ദീപ, ഇന്നിവിടെ ഉച്ചവരെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പതിവിൽ എന്നും കാണുന്ന തുമ്പികളെയും കിളികളെയും ഒന്നും കണ്ടില്ല, എങ്ങും മഴയുടെ ശബ്ദങ്ങൾ മാത്രം. തൊട്ടടുത്തുള്ള വയലിൽ നിന്ന് തവളയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നു, അതിനടുത്തുള്ള വീട്ടിൽ നിന്ന് ലൈറ്റിന്റെ വെളിച്ചം വയലിൽ കിടക്കുന്ന വെളിച്ചം വയലിൽ കിടക്കുന്ന വെള്ളത്തിൽ തട്ടി പ്രകാശിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ആനന്ദൻ തിലാനൂർ. ശരിയാണ് കേട്ടോ, നമ്മുടെ അപ്പുറത്ത് ഒരു കുളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടെങ്കിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് വീടുണ്ടെങ്കിൽ, അതിൽ നിന്നുള്ള വെളിച്ചം ആ വെള്ളത്തിൽ തട്ടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ആനന്ദൻ ചേട്ടാ. അപ്പോൾ ഒരു ശുഭരാത്രി അറിയിക്കുന്നു. ഷീബ ചേച്ചി, ദീപകുട്ടി, ഗുഡ് ഈവനിങ്. ഞാൻ ഷീബ കുമരകം. ഇന്ന് നമ്മുടെ കൂട്ടുകാർ ചോദിച്ച പാട്ടുകളെല്ലാം അടിപൊളി പാട്ടുകളായിരുന്നു. മുഹമ്മദ് ഇക്കയ്ക്കും ബഷീർ ആലത്തൂരിനും നാരായണൻ ചേട്ടനും അൻസാർ കരുനാഗപ്പള്ളിക്കും വേണുഗോപാലൻ ചേട്ടനും ബാബുസ് നട്ടാശ്ശേരിക്കും സൗഹൃദവാണി കൂട്ടുകാർക്കും പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ദീപകുട്ടിക്കും ഡിയോൺകുട്ടനും ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് കേട്ടോ. ഞങ്ങൾ മെസ്സേജ് ലാസ്റ്റ് കണ്ടിരുന്നു, അതുപോലെ ശിബുവങ്ങളിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. നമ്മുടെ ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
1: കഞ്ഞരപ്പള്ളി ത്രിമൂർത്തി അനിൽ.
0: ഓ, അനിലേട്ടൻ എപ്പോഴും ലാസ്റ്റ് ആയിട്ടേ വരുള്ളൂ.
1: അതെ, ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരാലോ എന്ന്
0: കരുതി. ഡയലോഗ് ഞാൻ പറയണ്ടായിരുന്നു. ഏത് പാട്ട് വേണോ?
1: പാട്ട് വെള്ളിപ്പട ഇറങ്ങി വരും എന്നുള്ളൊരു പാട്ടുണ്ട്.
0: ആ, നല്ല പാട്ടാ. പാട്ട് വെച്ചേരാ കേട്ടോ.
1: ഓക്കെ, അപ്പൊ പാട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും പിന്നെ ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൾക്കും പിന്നെ നിങ്ങൾക്കും
0: താങ്ക് യു
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും വേണ്ടി ശുഭരാത്രി, സുഖനിദ്ര.
0: ഓക്കെ അനിലേട്ടാ, തിരിച്ചും ശുഭരാത്രി, സുഖനിദ്ര. ഓക്കെ, ബൈ.
1: ഓക്കെ, ബൈ, താങ്ക് യു.
0: ശരി, അപ്പൊ നമുക്ക് അനിലേട്ടന്റെ പാട്ട് കേൾക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് മെസ്സേജ് ഉണ്ട്. ഗീത ചേച്ചി, നല്ലൊരു ശുഭരാത്രി നേരുന്നു ദീപമോളെ. തെച്ചിപ്പൂവേം എഴുതുറക്കും, അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും, സൂപ്പർ സോങ്. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഓക്കെ, ഗീത ചേച്ചിക്കും ഒരു ശുഭരാത്രി. അടുത്തത് നമ്മുടെ ഹായ് ദീപ, പയ്യന്നൂർ, വായ്പൂർ, ബഷീർക്ക, നാരായണൻ നായർ, ബാക്കി പിന്നാലെ എന്നൊക്കെ പറഞ്ഞിട്ട് ശുഭരാത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിസി ചേച്ചിയാണ്, എല്ലാവരുടെയും ലിസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല. ചില ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിയാത്തവരാണ് പലരും. ആദ്യമൊക്കെ അറിയിക്കാൻ നാം കിണഞ്ഞ് പരിശ്രമിക്കും, പക്ഷേ നിഷ്ഫലമെന്ന് തിരിച്ചറിയുമ്പോൾ കാലക്രമേണ നാം മൗനം പാലിക്കും. നമ്മുടെ സ്വരം കേൾപ്പിക്കാതിരിക്കാനായിരിക്കും പിന്നീട് നമ്മുടെ ശ്രമം. ശരിയല്ലേ? പലർക്കും ഈ അനുഭവം ഉണ്ടായിരിക്കും. മൗനം വിദ്വാനുഭൂഷണം, വിദൂഷിക്കും എന്ന് പറഞ്ഞ മെസ്സേജ് വിദുഷിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ലിസി ചേച്ചി. പിന്നെ ആരുടെയൊക്കെയോ പേര് ത്രിമൂർത്തി അനിൽ, അങ്ങനെ എട്ട് പേരിന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം, പക്ഷേ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യരെ കാണാനാവൂ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിലേട്ടൻ എല്ലാവർക്കും ഒരു എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അനിലേട്ട, അപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പറഞ്ഞുകൊണ്ടും ഇനി ലാസ്റ്റത്തെ പാട്ട് നമ്മളുടെ ലൂസി ചേച്ചി പറഞ്ഞിട്ടുള്ള അജൂബ് വിദേശത്താന്ന് പറഞ്ഞാൽ ആൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ, റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: ഇന്നത്തെ രുചിക്കൂട്ടില് നമ്മൾ വീണ്ടും കർക്കിടകത്തിലെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് വരികയാണ്. ഈ തഴുതാമ തോരൻ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? കാരണം കർക്കിടകത്തിലെ ആരോഗ്യ ഭക്ഷണം അത് കഴിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും റോഡരികിലും എല്ലാം ഒരുപാട് തഴച്ചു വളരുന്ന ഒരു സസ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തഴുതാമ. പൊട്ടാസ്യം നൈട്രേറ്റിന്റെ മികച്ച സ്രോതസ്സായ തഴുതാമ ഒരുപാട് രോഗങ്ങൾ തടയാനും പിന്നെ വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ ഇതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാൻ പറ്റും. കൂടുതലും കർക്കിടക മാസത്തിലാണല്ലോ ഈ തഴുതാമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇല വെച്ചിട്ടുള്ള ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള പുലുവയില അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു സമയത്താണ് അല്ലേ. അപ്പൊ എന്തായാലും ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള തഴുതാമ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. തഴുതാമ ഇല അരിഞ്ഞത് 2 പിടിയെടുക്കുക. തേങ്ങാപ്പീര ഉണ്ടല്ലോ അതൊരു കപ്പ്. പിന്നെ വെളിച്ചെണ്ണ താളിക്കാൻ ആവശ്യത്തിന് 1/2 teaspoon മുളക് പൊടി, 1/4 teaspoon ജീരകപ്പൊടി, കുറച്ച് കടുക്, വച്ചൽ മുളക്, ഉഴുന്നുപരിപ്പ്, ഉഴുന്നുപരിപ്പ് 1/4 cup വേണം, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/4 cup, വെളുത്തുള്ളി ചതച്ചത് 4 അല്ലി, പച്ചമുളക് അത് കീറിയിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുക, 3 എണ്ണത്തിന്റേത് മതിയാകും. ആവശ്യത്തിന് കറിവേപ്പില, 1 നുള്ള് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമ്മൾ തഴുതാമ ഇല തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം,

കഴുതാമയില അരിഞ്ഞത് രണ്ടു പിടി, തേങ്ങാപ്പീര, വെളിച്ചെണ്ണ, മുളകുപൊടി, ജീരകപ്പൊടി, കടുക്, വറ്റൽ മുളക്, ഉഴുന്നുപരിപ്പ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അപ്പൊ ആദ്യം ഈ തഴുതാമ അരിഞ്ഞതും തേങ്ങാപ്പീരയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ തഴുതാമ നമ്മൾ അരിഞ്ഞു വെക്കണം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ തേങ്ങാപ്പീര, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഇത് യോജിപ്പിച്ച് വെക്കാം. ഇനി നമ്മളൊരു പാനിലോ ഇനിയിപ്പോ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചട്ടിയിലോ ഒക്കെ എണ്ണ ചൂടാക്കിയിട്ട് കടുകിട്ട് കൊടുക്കുക. കടുകിട്ട് പൊട്ടുമ്പോഴേക്കും ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും അതിലേക്ക് ഇടുക. അതിനോടൊപ്പത്തുമ്പോഴേക്കും ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും അതിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇടേണ്ട ഒന്നാണ് ഉഴുന്നുപരിപ്പ്. ഈ തോരനകത്തൊക്കെ ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. പിന്നെ ചില ആൾക്കാർ അരി ഉണ്ടല്ലോ, നമ്മുടെ അരി ഈ താളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലേക്ക് കടുക് വറുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അരി ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കടന്ന് ഇങ്ങനെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തോരൻ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കും. അതും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സാധനം തന്നെയാണ്. പക്ഷെ തഴുതാമ ഇല ചെയ്യുമ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് ഉഴുന്നുപരിപ്പ് ഒരു ചുവന്ന് വരുന്ന പാകത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തഴുതാമ അരിഞ്ഞ ഒരു മിക്സ് ഉണ്ടല്ലോ, തേങ്ങാപ്പീരയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മിക്സ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ തോരൻ എടുക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ തോർത്തി എടുക്കുമല്ലോ, ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല തോരനായിട്ട് ഇങ്ങനെ എടുക്കുമല്ലോ, ആ സമയം വരെ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്തായാലും തഴുതാമയില തോരൻ വെക്കാനായിട്ട് സാധാരണ തോരൻ പോലെ തന്നെയാണ്, അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ഇതുപോലെയുള്ള ഒരുപാട് ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും പറയല്ലേ ഇങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാം, കർക്കിടക കഞ്ഞിയൊക്കെ എല്ലാവരും കുടിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇതുപോലെയുള്ള ഐറ്റംസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: കാട് തേടി, കടലു താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം ശുഭയാത്ര.

0: സാർ, ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സാർ.
1: ആ, നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4.
1: എപ്പോ?
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
2: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയയില്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സമയം

തലമുടി തരച്ചു തുടങ്ങിയോ? അതൊരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ ഇപ്പൊ കൊണ്ടുനടക്കുന്നത്? എങ്കിലേ അതിനൊരു പരിഹാരം പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജി അപർണ. പെട്ടെന്ന് നമ്മുടെ തലമുടി നരയ്ക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി കൊഴിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോ നമ്മുടെ കൂടെയുള്ള മിക്കവരും നേരിടുന്നതാണ്. നമ്മുടെ ഇ ബി സി ലൈഫ്, സ്ട്രെസ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നത്. ചിലർക്ക് അവർ കഴിക്കുന്ന മെഡിസിൻ, അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിന്റെ ആ ഒരു രീതിയൊക്കെ വെച്ചിട്ട് ഈ ഒരു അകാല നിറയ മുടി കൊഴിച്ചിലൊക്കെ വളരെ വേഗം സംഭവിക്കും. പക്ഷെ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അത് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പലതരം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളറ് ചെയ്യാറുണ്ട്. ഇതൊന്നും പെർമനന്റ് അല്ല. മാത്രമല്ല ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരൈറ്റം അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് ഐറ്റം ആണ്. ഒന്ന് കയ്യോന്നിയാണ്. നമുക്കറിയാം മുടിയുടെ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഔഷധമാണ് കയ്യോന്നി. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ് കേട്ടോ. മുടിക്ക് ആരോഗ്യത്തോടെ വളരാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഈ കരിഞ്ജീരകത്തിലുണ്ട്. അപ്പൊ ഈ കരിഞ്ജീരകവും കയ്യോന്നി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അകാല നിറ ചെറുക്കുന്നത് എന്ന് നോക്കിയാലോ. ആദ്യം നമ്മുടെ കരിഞ്ജീരകം ഒരു ഇരുമ്പിന്റെ ചട്ടി എടുക്കുക, അത് ചെറു തീയിൽ ചൂടാക്കുക. ഇതിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ കല്ലില് വെച്ചൊന്ന് അരച്ചാൽ പെട്ടെന്ന് പൊടിയായി കിട്ടണം, അത്രയ്ക്കും റോസ്റ്റ് ആകണം. എന്നും പറഞ്ഞ് ഇത് കരിച്ച് കളയരുതാരും. അപ്പൊ കരിഞ്ജീരകമാണ് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യോന്നി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പൊ മിക്സിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വരും. ഇനി മിക്സി യൂസ് ചെയ്യാതെ അരകല്ലിൽ വെച്ച് അരച്ചെടുക്കാനാണെങ്കിൽ കയ്യിലൊക്കെ കറയൊക്കെ പറ്റും. അപ്പോ ഈ ഒരു എന്താ പറയാ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഇതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം ലഭിക്കും കേട്ടോ. അപ്പൊ ഈ അരച്ചെടുത്ത കയ്യോന്നി അതുപോലെ തന്നെ പൊടിച്ചു വെച്ച കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ 2 ടേബിൾ സ്പൂൺ കയ്യോന്നിയുടെ അരപ്പ് എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകത്തിന്റെ പൊടി ഇങ്ങനെയാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും ചേർക്കുമ്പോൾ ഒരു നനവില്ലാതെ വരും. ആ നനവില്, അതായത് ഒരു ചെറിയ നനവ് വേണമല്ലോ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പേസ്റ്റ് തലയിൽ തേച്ച് കൊടുക്കുക. ഈ പെട്ടെന്ന് തണുപ്പൊക്കെ തട്ടിയാൽ പനി വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് കേട്ടോ. കാരണം ഇതിന് നല്ല തണുപ്പുണ്ട്. ഇതൊരിക്കലും സന്ധ്യ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള നേരത്ത് നിങ്ങൾ ചെയ്യാനേ പോകരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീർദോഷം, അങ്ങനെ ചെറിയ പനിയൊക്കെ വരും. അപ്പോൾ ഈ ഒരു പേസ്റ്റ് തലയിൽ അപ്ലൈ ചെയ്ത് നൈസായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 1-2 ദിവസം അടുപ്പിച്ച് ചെയ്യുന്നത് നിങ്ങളുടെ മുടിയുടെ ആ ഒരു നര കുറയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കാനും മുടിക്കൊരു ചെറിയ കളർ കൊടുക്കാനും ഒക്കെ സഹായിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അകാല നിറ എന്ന പ്രശ്നം വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് പരിഹാരം കാണാവുന്ന ഒരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ചമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതിയെ ടാറ്റ ബൈ ബൈ പറയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
0: ശുഭയാത്ര.
1: പോയിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ചതും എന്നാൽ പലരുടെയും ബക്കറ്റ് ലിസ്റ്റിലുമുള്ള ഒരു സ്ഥലമുണ്ട്, മേഘമല. മേഘമൽഹ രാഗം നൽകുന്നത് പോലുള്ള അനുഭൂതി നൽകുന്ന മനോഹരമായൊരു പ്രദേശം. ഹലോ, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രോ ഒക്കെ തന്നല്ലോ അല്ലെ, മേഘമല. അപ്പോൾ ഈ മേഘമലയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടല്ലോ അവിടെ എന്തൊക്കെയാണ്, എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് എന്നുള്ളത്. അത് നമുക്കറിയാം. മേഘമല, ഈ മേഘമല പക്ഷേ കേരളത്തിലല്ല കേട്ടോ, എന്നാലോ കേരളത്തിനോട് ചേർന്നാണ് താനും. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് മേഘമല. നമ്മുടെ തേക്കടി ഉൾപ്പെടുന്ന കുമളിയിൽ നിന്ന് മലയിറങ്ങി 75 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറച്ച് മുന്തിരിപ്പാടങ്ങളും കാറ്റാടി യന്ത്രങ്ങളും തമിഴ്നാടിന്റെ കർഷക ജീവിതങ്ങളും കണ്ട് വീണ്ടും മല കയറുമ്പോൾ മേഘമലയായി. അതുവഴി തുടർന്ന് സഞ്ചരിച്ചാൽ വീണ്ടും നമുക്ക് കേരളത്തിലെത്താം. നമ്മുടെ മംഗളാദേവി ക്ഷേത്രമൊക്കെ വരുന്ന അതേ മലനിരകളുടെ മറുവശമാണ് മേഘമല. കാറ്റും മഴയും കോടയും ഒക്കെയായി ഒരു വിസ്മരിക്കാനാവാത്ത തട്ടുപൊളിപ്പൻ അനുഭവം ഈ മേഘമല യാത്ര നമുക്ക് നൽകും. തമിഴ്നാട്ടിലൂടെ ചുറ്റി വളഞ്ഞു മാത്രമേ റോഡുള്ളൂ എന്നതുകൊണ്ടാണ് ഇത്രയും സഞ്ചരിക്കേണ്ടി വരുന്നത്. കുമളിയിൽ നിന്ന് കാട് കയറി നടന്നു വന്നാൽ കേരള വനാതിർത്തിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ മാത്രമേ മേഘമലയിലേക്കുള്ളൂ. അത് പക്ഷേ കേരള വനം വകുപ്പ് അനുവദിക്കാറില്ല. മല കയറുന്നതുവരെ ഒരു ശരാശരി തമിഴ്നാട്ടിലൂടെയുള്ള യാത്രാ അനുഭവമേയുള്ളൂ. പാറക്കെട്ടുകളും കള്ളിച്ചെടികളും മുൾച്ചെടികളും മാത്രമുള്ള വരണ്ട പ്രദേശം. പക്ഷേ റോഡുകളെല്ലാം മികച്ചതാണ്. കമ്പത്തിനും തേനിക്കും ഇടയിൽ ചിന്നമണ്ണൂരിൽ നിന്നാണ് വീണ്ടും മല കയറ്റം തുടങ്ങുന്നത്. കമ്പത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ ചിന്നമണ്ണൂരിലെത്താം. ചിന്നമണ്ണൂരിൽ നിന്ന് ചുരം ഉൾപ്പെടെ 40 കിലോമീറ്റർ ദൂരമുണ്ട്. ചുരം കയറി എത്തുന്നത് നമ്മുടെ മേഘമലയിലാണ്. ഹെയർപിൻ വളവുകളൊക്കെ ഇന്റർലോക്ക് ടൈൽസ് വിരിച്ച് വശങ്ങളെല്ലാം കെട്ടിയൊതുക്കി സുന്ദരമാക്കിയിട്ടുണ്ട്. വഴിയിലാണെങ്കിൽ ഹനുമാൻ കുരങ്ങുകൾ ധാരാളം നമുക്ക് കാണാൻ പറ്റും. 18 ഹെയർപിൻ വളവുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് വീതിയുള്ള മികച്ച നിലവാരമുള്ള റോഡ് മികച്ച ഡ്രൈവിംഗ് അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. മല കയറിയാൽ പിന്നെ പറുദീസയാണ്. ആ വഴി തുടർന്ന് സഞ്ചരിച്ചാൽ വീണ്ടും കേരളത്തിന്റെ വനമേഖലയായ മണലാറിലെത്താം. പക്ഷേ മേഘമല കഴിഞ്ഞുള്ള വഴി അത്ര മികച്ചതല്ല. പണി നടക്കുന്നുണ്ട്. മലമുകളിൽ എത്തിയാൽ തേയിലത്തോട്ടങ്ങളാണ്. വിശാലമായ നീല ജലാശയങ്ങൾക്ക് ചുറ്റുമായി ഹരിതാഭമായ മലനിരകൾ. മറ്റുള്ള തേയിലത്തോട്ടങ്ങൾ പോലെയല്ല മേഘമല. ഓരോ ദൃശ്യവും പ്രത്യേകം ഫ്രെയിമുകളിൽ ഒതുക്കാൻ തോന്നുന്ന വശ്യതയാണ്. ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മേഘമലയുടെ സൗന്ദര്യത്തിന്റെ നാലിലൊന്ന് പോലും കണ്ടു തീർക്കാനാവില്ല. മഴയിലും മഞ്ഞിലും കാറ്റിലും ഇളം വെയിലിലും കോട നിറയുമ്പോഴും മേഘമല വിവിധ വർണ്ണങ്ങളിലെ പട്ടുസാരികൾ അണിഞ്ഞ പോലെ വ്യത്യസ്തമായി കാണപ്പെടും. ഒരു ദിവസമെങ്കിലും അവിടെ തങ്ങാതെ പോരുന്നത് പൂർണമായ ആസ്വാദനം നമുക്ക് നൽകില്ല കേട്ടോ. തേയില മടക്കുകളിലെ തൊഴിലാളികളുടെ ലയങ്ങൾ പോലും ഒരു മികച്ച ഫ്രെയിമിൽ കൊള്ളിക്കാവുന്ന ദൃശ്യ അനുഭവം നൽകുന്നു. തേയില ഫാക്ടറിയും ഒരു മികച്ച ഒരു ഷോട്ടിന് പറ്റിയ ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. തടാകത്തിന് ചുറ്റുമായി മലമുകളിലൂടെയുള്ള യാത്ര ഓരോ 50 മീറ്റർ സഞ്ചരിക്കുമ്പോഴും വ്യത്യസ്തമായ മനോഹര ദൃശ്യവിരുന്ന് നൽകുന്നുണ്ട്. ഇറങ്ങി നടന്ന് ചിത്രമെടുക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. മുമ്പ് കണ്ട അതേ തടാകവും മരങ്ങളും കെട്ടിടങ്ങളുമാണെങ്കിലും സഞ്ചരിക്കുന്നതിനനുസരിച്ച് കാഴ്ചാനുഭവത്തിൽ വ്യത്യസ്തത പകരുന്നുണ്ട്. കാറ്റുള്ള സമയങ്ങളിൽ അത് നമ്മളെയും കൂടി എടുത്ത് മേഘങ്ങൾക്കൊപ്പം പറത്തിക്കളയുമോ എന്ന് പോലും തോന്നും. അത്രയ്ക്ക് ശക്തമാണ് അവിടുത്തെ കാറ്റ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കമ്പത്തേക്കും തേനിയിലേക്കും പോകാൻ നിരവധി വഴികളുണ്ടെങ്കിലും പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒട്ടും ബോറടിക്കാതെ പോകണമെങ്കിൽ അത് കുമളി വഴി തന്നെയാകണം. കുമളിയിലെത്തി തേക്കടിയിൽ തങ്ങി അവിടെ തടാകത്തിൽ ബോട്ടിംഗ് ഒക്കെ നടത്തി തടാകക്കരയിലെ മൃഗങ്ങളെയൊക്കെ കണ്ട് അടുത്ത ദിവസം മേഘമലയിലേക്ക് പോകുന്നതാണ് നല്ലത്. മേഘമലയിൽ താമസ സൗകര്യം പരിമിതമായതിനാൽ പലരും ടെന്റും സ്ലീപ്പിംഗ് ബാഗും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പഞ്ചായത്ത് ഗസ്റ്റ് ഹൌസ് കൂടാതെ ക്ലൗഡ് മൗണ്ടൻ, റിവർ സൈഡ് എന്നീ രണ്ട് റിസോർട്ടുകൾ മാത്രമേ അവിടെ ഉള്ളൂ. തേക്കടി തടാകത്തിന്റെ വിദൂര ദൃശ്യം നൽകുന്ന മഹാരാജ് മേട് വളരെ മനോഹര ദൃശ്യാനുഭവം നൽകുന്ന പ്രദേശമാണ്. ഹൈവേ ലേക്ക്, മണലാർ, ഹൂവാനം, അപ്പർ മണലാർ, വെണ്ണിയാർ, വട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങൾ മേഘമലയിൽ ചെല്ലുമ്പോൾ കാണേണ്ട മറ്റ് സ്ഥലങ്ങളാണ്. ഇതിൽ കേരളാതിർത്തിയിലുള്ള മണലാർ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ്. അവിടെ പോകാൻ കേരള വനം വകുപ്പിന്റെ അനുമതിയും വേണം. നിരവധി സ്വകാര്യ എസ്റ്റേറ്റുകൾ കടന്നാണ് മേഘമലയിൽ നിന്ന് മണലാറിലേക്ക് പോകേണ്ടത്. എസ്റ്റേറ്റുകാരുടെ അനുമതിയില്ലാതെ കടന്നുപോയാൽ വണ്ടി തിരികെ വരുമ്പോൾ അവർ ഗേറ്റ് പൂട്ടിക്കളയും, പിന്നെ അവരുടെ കാല് പിടിക്കേണ്ടി വരും. കേരള വനംവകുപ്പ് വാഹനങ്ങൾ മാത്രമേ മണലാറിലേക്ക് അതുവഴി കടന്നു പോകുന്നുള്ളൂ. മണലാറിൽ സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു ക്യാമ്പ് ഷെഡും ഉണ്ട്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് ഓരത്തായാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ സീസണിലും മേഘമലയുടെ ഭംഗി വ്യത്യസ്തമായിരിക്കുമെന്നതുകൊണ്ട് ഒരിക്കൽ പോയ സീസണിൽ നിന്നും മാറി മറ്റൊരു സീസണിൽ വീണ്ടും അവിടെ പോകാൻ ആളുകൾ കൊതിക്കും. ഒരിക്കൽ മേഘമല കണ്ടവരാരും പ്രകൃതി സ്നേഹികളുടെ ഈ പറുദീസയിലേക്ക് വീണ്ടും വരുമെന്ന് ഉറപ്പിക്കാതെ അവിടെ നിന്നും മടങ്ങില്ല. ഇത് വാക്ക്. അപ്പോൾ എങ്ങനെ, മേഘമലയിലേക്ക് ഒരു യാത്ര പോവല്ലേ? അങ്ങനെ ഇന്ന് ശുഭയാത്രയിലൂടെ മേഘമലയെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നുകൊണ്ട് ഇന്നത്തെ ശുഭയാത്രയിൽ നിന്ന് യാത്ര പറയുന്നു ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കൊച്ചി ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല. കരിയർ കംപസ്. കരിയർ കംപസ്.
0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കരിയർ കോമ്പസ്. ഇന്ന് കരിയർ കോമ്പസിൽ പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ.
3: ഒന്നാമത് പറയുന്നത് ഇന്ത്യയിലെ ജനപ്രിയ ബിസിനസ് മാനേജ്മെന്റ് ഡിഗ്രികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ BBA എന്ന് പറയും. ഇപ്പോൾ ഇത് 4 വർഷ കോഴ്സാണ്, അതായത് 4-year UG പ്രോഗ്രാം ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ജനറൽ ബിസിനസ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, മറ്റ് മാനേജ്മെന്റ് മേഖലകൾ എന്നിവയിൽ ഉള്ള ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, BMS എന്ന് പറയും. ചില സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. ഇതും 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. മൂന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സാണ്. ഇതെല്ലാം തന്നെ ഈ BBA എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമിന് തുല്യമായിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. പിന്നെ ഉള്ളത് പ്ലസ് ടുവിന് ശേഷം ഉള്ളത് BCOM വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സുകളാണ്. ചില സർവകലാശാലകളിൽ ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയുമാണ് നമ്മൾക്ക് പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകൾ. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് BBAക്ക് ശേഷം ഉന്നത പഠനത്തിനുള്ള അവസരങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ BBA ഇപ്പൊ 4 വർഷ കോഴ്സാണ്, അതായത് ഓണേഴ്സ് പ്രോഗ്രാമാണ്. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിന് ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. എങ്കിൽ പോലും ഫർദറായിട്ട് വീണ്ടും പഠിക്കണം എന്നുള്ളവർക്ക് MBA ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പല മേഖലകളിലുള്ള MBAയും PGDMഉം അവർക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ CA, CS, CMA തുടങ്ങിയ ഫൈനാൻസ് അക്കൗണ്ടിംഗ് മേഖലകളിലും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, അതിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ, സർട്ടിഫിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. BBA പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഏരിയയിലുള്ള CFA, CFP, എക്സൽ ആൻഡ് ഫിനാൻസ് ഫിഷൽ മോഡലിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളായിട്ടുള്ള SHRM, HRCI, അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും BBAക്കൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അതായത് BBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ ചെയ്യാം. അത് കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതായത് സ്റ്റാർട്ടപ്പ് സ്കൂൾസ് അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. ഓണ്ടർപ്രണർഷിപ്പ്, ഡിസൈൻ തിങ്കിങ്, ലേൺ സ്റ്റാർട്ടപ്പ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും BBAക്കൊപ്പം തന്നെ അവരുടെ കഴിവുകൾ കൂട്ടാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അടുത്തത് BBA കഴിഞ്ഞാലുള്ള തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും BBA കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റിന് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങളാണ് രാജ്യത്തിന് പുറത്തും നിലവിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ബിസിനസ് മാനേജ്മെന്റ് മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് ട്രെയിനി, ബിസിനസ് അനലിസ്റ്റ്, ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, ഫിനാൻസ് മേഖലകളിലുള്ള അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ബാങ്കിംഗ് അസോസിയേറ്റ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, റീറ്റെയിൽ മാനേജർ മുതലായ പല മേഖലകളിൽ ബി ബി എ കഴിഞ്ഞാൽ നേരിട്ട് ജോലിക്ക് കയറാവുന്നതാണ്. പിന്നെ ഏതൊക്കെ വ്യവസായ മേഖലകളിലാണ് ബി ബി എക്കാർക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ വ്യവസായ മേഖലകളിലും ബി ബി എക്കാർക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ റീറ്റെയിൽ മേഖലകൾ, ഇ കൊമേഴ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ്, ഐ ടി ആൻഡ് ടെക് എനാബിൾഡ് സർവീസസ്, ദെൻ കൺസൾട്ടിംഗ് സർവീസസ്, ബി പി യുസ്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഏജൻസീസ്, ഇവിടെയെല്ലാം തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ബി ബി എക്കാർക്ക് ഉള്ളതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകളും കഴിവുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ പ്രോഗ്രാം എ സി ടിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ പ്രോഗ്രാമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ബി ബി എ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത് വഴി ഒരു കുട്ടിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അതിന്റെ പ്രാക്ടീസസും അതിന്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഒരു തിയറട്ടിക്കൽ നോളജിന്റെ കൂടെ തന്നെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് കൂടി കിട്ടുന്ന സംവിധാനത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നല്ല രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ലീഡർഷിപ്പ് സ്കിൽ, അതുപോലെ തന്നെ ടീം വർക്ക്, പിന്നെയുള്ളത് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ സ്ട്രാറ്റജിക് തിങ്കിങ്, പ്ലാനിംഗ് സ്കിൽസ്, അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, പ്രത്യേകിച്ചും ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, അറിവ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെഗോസിയേഷൻ സ്കിൽസ്, മോട്ടിവേഷൻ സ്കിൽസ്, പെർസുവേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഇതൊക്കെ സാധാരണഗതിയിൽ 4 വർഷം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്കില്ലുകളാണ്. പിന്നെ അടുത്ത ഒരു സംശയം സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ബി ബി എ കഴിഞ്ഞാൽ സർക്കാർ മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഏത് ഒരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാവുന്ന എല്ലാ ജോബുകളും ബി ബി എക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസിലും ബാങ്ക്സിലും ഗവൺമെന്റ് കമ്പനീസിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ബി ബി എ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് നിലവിലുണ്ട്. അടുത്തത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള അറിവും കഴിവും ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. 100% ഒരു ബിസിനസ് സ്വന്തമായി നടത്താനുള്ള അറിവും കഴിവും സാധാരണഗതിയിൽ 4 വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നതാണ്. അത് പ്രധാനമായിട്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, റിസ്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു എന്റർപ്രണറുടെ ചലഞ്ചസ്, അതിന്റെ എന്തൊക്കെ ചലഞ്ചുകളുണ്ട് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കുട്ടികൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും ഉള്ള അറിവും കഴിവും പ്രാപ്തിയും കൈവരിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു സംശയം ബി ബി എക്കാർക്ക് വിദേശത്ത് അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിദേശത്ത് അവസരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ബി എ ഗ്രാജുവേറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയുള്ള ബിസിനസ് മേഖലകളിൽ മാനേജ്മെന്റ് ട്രെയിനി, അതുപോലെ എക്സിക്യൂട്ടീവ്, ഈ കേഡറിലൊക്കെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഇത് കഴിഞ്ഞ് ബി ബി എ കഴിഞ്ഞുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാവുന്നതാണ്. അത് ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, ഓണ്ടർപ്രണർഷിപ്പ്, ഈ മേഖലകളിലെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠന അവസരങ്ങളുണ്ട്, ജോലി അവസരങ്ങളും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു സംരംഭകനാകാൻ, അതായത് ഓണ്ടർപ്രണർ ആവാൻ ഇവിടെ നിന്ന് ബി ബി എ പഠിച്ചു പോകുന്ന ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ചും നമ്മളുടെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങൾ നമ്മൾ കരുതുന്ന കാനഡ, യു കെ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ വലിയ അളവിൽ തന്നെ ഈ ബി ബി എ ഗ്രാജുവേറ്റുകളെ ഓണ്ടർപ്രണേഴ്സായിട്ട് മാറ്റാനുള്ള പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അപ്പോൾ ബി ബി എ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, അവിടെ ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞ കോഴ്സ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബി ബി എ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന 21 വയസ്സാകുന്ന അല്ലെങ്കിൽ 22 വയസ്സാകുന്ന ഒരു ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു അവസരങ്ങളുടെ ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഒരു പ്ലസ് ടു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചും ഒരു വിശാലമായ ഓപ്പർച്യൂണിറ്റി വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് നാല് വർഷ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
2: Career Compass.

0: 90.4 റേഡിയോ മാക്ഫാസ്റ്റ്. നാട്ടുകാർക്ക് കൂട്ടായി
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള PRP ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

തിര മറുതിര അവളൊരു തിരമാല ഒരു കര മറുകര അവനൊരു കര പോല

ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റിവാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: നിലമഴ

കഥകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUID ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4. ടൈം ചെക്ക്.
7: 10 o'clock.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
5: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
6: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
6: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 ലൂടെ

ഗാനങ്ങൾ നമ്മൾ കേൾക്കും, ചില ഗാനങ്ങൾ നമ്മളെ കേൾക്കും. ആ രണ്ടാമത്തെ അനുഭവം സമ്മാനിച്ച ഗാനരചയിതാക്കളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് ഒ എൻ വി കുറുപ്പ്. അദ്ദേഹത്തിന്റെ വരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവ വെറും ഈണത്തിന് വേണ്ടി എഴുതിയ വാക്കുകളല്ല, ജീവിതത്തെ കണ്ട ഒരു കവിയുടെ അനുഭവങ്ങളാണ്. പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ ഒരു മാന്യതയുണ്ടായിരുന്നു. പ്രകൃതിയെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ മനുഷ്യഹൃദയത്തിന്റെ സ്പന്ദനമുണ്ടായിരുന്നു. വിരഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതിൽ നിശബ്ദതയുടെ സംഗീതമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒ എൻ വിയുടെ ഗാനങ്ങൾ പഴകാതെ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മധുരഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ആ മനോഹരമായ ഗാനലോകത്തിലേക്ക് നമുക്കിപ്പോൾ യാത്ര ആരംഭിക്കാം.

ഒരു നല്ല ഗാനരചയിതാവ് പാട്ടിന് വാക്കുകൾ എഴുതും. പക്ഷേ ഓ എൻ വി കുറുപ്പ് വാക്കുകൾക്ക് തന്നെ സംഗീതം നൽകി. അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളും ഈണം മറന്നാലും വരികൾ മനസ്സിൽ മുഴങ്ങുന്നത്. ഓരോ വാക്കും തിരഞ്ഞെടുത്തതായിരുന്നു. കേൾക്കാൻ ഭംഗിയുള്ളതും വായിക്കുമ്പോൾ കവിതയാകുന്നതും പാടുമ്പോൾ സംഗീതമാകുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ.

ഹൈന്ദിയുടെ പാട്ടുകളിൽ മഴയും കാറ്റും പൂവും നദിയും ഒക്കെ വരും. പക്ഷേ അത് വെറും പ്രകൃതി വിവരണം മാത്രമല്ല, മനുഷ്യന്റെ സന്തോഷവും വേദനയും പ്രതീക്ഷയും പറയാൻ അദ്ദേഹം പ്രകൃതിയെ കൂട്ടുപിടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പാട്ടും കേൾക്കുമ്പോൾ നമ്മളും അതിന്റെ ഭാഗമായി പോകും.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. ഓയിൻ വി കുറിപ്പിന്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസമുള്ള വാക്കുകൾ നമുക്കതിൽ അധികമായി തോന്നില്ല. എന്നാൽ അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ ഓരോ തവണയും പുതിയ അനുഭവം നമുക്ക് ലഭിക്കും. അതാണ് ഓയിൻവിയുടെ പ്രത്യേകത. ലളിതമായി എഴുതുക, പക്ഷേ ആ ലാളിത്യത്തിനുള്ളിൽ ഒരു ജീവിതം തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ട്.

സിനിമാ ഗാനങ്ങൾ പലപ്പോഴും ഒരു കഥയുടെ ഭാഗമാണല്ലേ. എന്നാൽ ONV എഴുതിയ പല ഗാനങ്ങളും സിനിമയ്ക്ക് പുറത്തും സ്വന്തം ജീവിതം നേടി. പുസ്തകത്തിൽ വായിക്കാവുന്ന കവിതയും വേദിയിൽ ആലപിക്കാവുന്ന ഗാനവും ഒരുമിച്ച് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഗാനം.

മോയിൻവേ കുറുപ്പിന്റെ പ്രണയ ഗാനങ്ങൾ ഒരിക്കലും അതിരു കടന്നതായിരുന്നില്ല. അതിൽ ബഹുമാനവും കാത്തിരിപ്പും നിശബ്ദതയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രണയം പറയേണ്ടിടത്ത് അദ്ദേഹം ഒരിക്കലും വാക്കുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കിയില്ല, മറിച്ച് മനസ്സിന്റെ മൃദുസ്പന്ദനം കേൾപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെയാണ് അദ്ദേഹം വരികൾ എഴുതിയിരുന്നത്. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ മറ്റൊരു മനോഹരമായ അദ്ദേഹത്തിന്റെ ഗാനം.

അമൃത കാർത്തികയോടൊപ്പം ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. എം പി ശ്രീനിവാസനായാലും ജോൺസൺ മാഷായാലും രവീന്ദ്രൻ മാഷായാലും എം ജയചന്ദ്രനായാലും ആരോടൊപ്പമായാലും ഒ എൻ വിയുടെ വാക്കുകൾ സംഗീതത്തിൽ സ്വാഭാവികമായി ലയിച്ചിട്ടുണ്ട്. നല്ല വരികൾക്ക് ഏത് ഇനത്തോടും സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇപ്പോഴും കേൾക്കുമ്പോൾ അത് നമുക്ക് വളരെ വലുതായിട്ട് തന്നെ ഫീൽ ചെയ്യാറുണ്ടല്ലേ.

സമയം കടന്നു പോകാത്ത വരികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ചില ഗാനങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെതായിരിക്കും. എന്നാൽ ഒ.എൻ.വി.യുടെ പല ഗാനങ്ങളും ഇന്നും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം എഴുതിയത് മനുഷ്യവികാരങ്ങളെക്കുറിച്ചാണ്. കാലം മാറിയാലും സന്തോഷവും സ്നേഹവും നഷ്ടവും പ്രതീക്ഷയും ഒന്നും മാറുന്നു.

വായിച്ചാലും ആസ്വദിക്കാവുന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കാരണം പല ഗാനങ്ങളും കേൾക്കാനാണ് മനോഹരം. എന്നാൽ ONV യുടെ ഗാനങ്ങൾ പുസ്തകത്തിൽ വായിച്ചാലും അതേ ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അദ്ദേഹം ആദ്യം ഒരു കവിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗാനത്തിനുള്ളിലും ഒരു കവിത ശ്വാസമെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും.

നല്ല കവിയുടെ ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം എഴുതിയ വാക്കുകൾ കാലത്തെ അതിജീവിച്ച് ജീവിക്കുന്നു എന്നുള്ളതിലാണ്. ഒ എൻ വി കുറുപ്പിന്റെ ഗാനങ്ങൾ അതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. ഓരോ തലമുറയും അദ്ദേഹത്തിന്റെ വരികൾ വീണ്ടും വീണ്ടും വായിക്കുകയാണ്, വീണ്ടും കേൾക്കുകയാണ്, വീണ്ടും പാടുകയാണ്. കാരണം ആ വരികളിൽ മനുഷ്യന്റെ സ്നേഹവും പ്രതീക്ഷയും വേദനയും പ്രകൃതിയോടുള്ള അടുപ്പവും ഒരുപോലെ നിറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോഴും ഒ എൻ വിയുടെ വാക്കുകൾ അവസാനിക്കുന്നില്ല. അവ ഇനിയും അനേകം ഹൃദയങ്ങളിൽ ഈണമായി ഒഴുകിക്കൊണ്ടിരിക്കും. വീണ്ടും മറ്റു കുറച്ച് മധുരഗീതങ്ങളുമായി നമുക്ക് മധുരഗീതങ്ങളിൽ ഒന്നിക്കാം. ഇപ്പോൾ വിട പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.